0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് മനുഷ്യർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂട്ടത്തിലൊക്കെയുള്ള ചില മനുഷ്യർ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. അത് കുടുംബത്തിലും നാട്ടിലും പ്രവർത്തിക്കുന്ന മേഖലയിലുമൊക്കെ അവർക്ക് ഗുണപരമായ ഒരുപാട് സഹായങ്ങൾ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അധ്വാനം കൊണ്ട്, സാമ്പത്തികം കൊണ്ട് ഒക്കെ ചെയ്യാറുണ്ട്. ആ ചെയ്യുന്നതിന് ചിലർക്കൊക്കെ വലിയ ആവേശവുമാണ്. അവരവർക്കൊരുപാട് പോരായ്മകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്കായി അതൊക്കെ മറക്കുന്ന ചില മനുഷ്യരുടെ ലഹരി കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും അധ്വാനിക്കുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അത്തരം മനുഷ്യരെ പോലും നിരാശപ്പെടുത്തുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരുടെ കാര്യം മറ്റൊന്നുമല്ല, നാം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഇതിനിടയിൽ ഒരു ചെറിയ വീഴ്ച നമ്മുടെ ഭാഗത്തുനിന്ന് വന്നുപോയാൽ ആരെയാണോ സഹായിച്ചത് അവരും, ആരാണോ നന്മ ചെയ്തപ്പോ നിശബ്ദമായി നിന്നത് അവരെല്ലാവരും കൂടി ഈ ചെയ്യുന്നവന്റെ മേലെ ചാടി വീഴും. പിന്നെ അവനെക്കുറിച്ച് പറയാത്ത അപവാദങ്ങളില്ല, കഴിയുന്നത് പോലെയൊക്കെ ചെയ്തു കളയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഇത് മനുഷ്യരുടെയും മനുഷ്യ സമൂഹത്തിന്റെയും ഒരു പ്രത്യേകതയാണ്. എന്തെല്ലാം നന്മകൾ നാം ചെയ്യുന്നു, ആ നന്മയുടെ പ്രതിഫലം ആർക്കാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെ സാക്ഷിയാക്കിയാണോ ചെയ്യുന്നത്, അവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ കർമ്മങ്ങൾക്ക് ഫലം തരുന്നത് പടച്ചതമ്പുരാനാണെന്നും വിശ്വസിച്ച് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ജനം ഇങ്ങനെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾക്കിടയിൽ അവർക്കിഷ്ടം ഒരു മോശം കാര്യത്തെ കണ്ടെത്താനായിരിക്കും. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിച്ചാൽ നമ്മുടെ ഉള്ള നന്മകളും നഷ്ടപ്പെടും, മറ്റാർക്കും നന്മ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും. തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. ലാസ്റ്റ് കേട്ട പാട്ട് കേട്ടോ, ഓർമ്മദൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു പുഷ്പമല്ല, എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എന്റെ റേഡിയോ 91.2 രാവിലെ ഓണാക്കി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട യാത്രക്കാർക്കും ഒരു റോസ് തന്നുകൊണ്ടാണ്. ഒന്ന് വാങ്ങടോ, ഒന്ന് വാങ്ങേണ്ട വാഷേ. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും റോസാപ്പ് കിട്ടിയോ? കിട്ടിയോ? നല്ല ചുമന്ന് തുടുത്ത റോസാപ്പൂ എല്ലാവരുടെയും കൈകളിലോട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു ദിവസം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നേർന്നുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരാളെ പോലും ഞാൻ ഇതിനകത്ത് കയറാതെ വിടില്ല എന്നുള്ളതാണ് കേട്ടോ. മാറി പോകാനൊന്നും നോക്കണ്ട, ഇനി വണ്ടിയായിട്ട് വന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരും അല്ലേ ചേർത്തെ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം. ഒരിക്കൽ കൂടി പറയുന്നു, ഏറ്റവും നല്ലൊരു ദിവസം നമുക്കായിട്ട് ഇന്ന് കിട്ടിയ അത്രമേൽ സുന്ദരമായിട്ട് നമുക്കങ്ങനെ രചിക്കാനായിട്ട് മറ്റാർക്കുമല്ല, നമ്മളുടെ ഒരു ദിവസം തീരുമാനിക്കാനായിട്ട് ദൈവം കൊടുത്തിട്ടുള്ളത് നമ്മൾ തന്നെ. ഓരോ നിമിഷവും ഏറ്റവും സുന്ദരമായിട്ട് ചിരിക്കാനുള്ള ചിരികൾ, കാണാനുള്ളവരെ കാണുമ്പോൾ ഏറ്റവും നന്നായിട്ട് പെരുമാറാനും, പിന്നെ നമുക്ക് പല പല ഒരു ദിവസം ഉണ്ടായത് ഒരു ദിവസം കൊണ്ടല്ലോ, ഇന്നലകളിലൂടെ കടന്നു കടന്നല്ലേ. അപ്പോൾ പല കാര്യങ്ങളും ചുമന്ന് ചുമന്ന് ചുമന്ന് നടക്കാതെ അതൊക്കെ അവിടെ കളഞ്ഞ് ഇന്ന് നമ്മൾ ഏറ്റവും നല്ലൊരു ദിവസമാണ് എന്നും കരുതി മുന്നോട്ട് അങ്ങനെ പോകണം, സന്തോഷത്തോടെ അങ്ങനെ പോകണം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഓണാട്ടുകര പാസഞ്ചറിൽ ഇങ്ങനെ കയറി നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുകയാണ്, നമുക്ക് വേണ്ടാത്ത എല്ലാ ഭാണ്ഡക്കെട്ടുകളും വലിച്ച് ദൂരെ എറിഞ്ഞ് സിമ്പിളായിട്ട്, ഒരു ഭാരവും ഇല്ലാതെ, ഒരു ഓവർ തിങ്കിങ്ങും ഇല്ലാതെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഒന്ന് തീരുമാനിച്ചേ, ഒന്ന് ഉറക്കെ തീരുമാനിച്ചേ, ഞാൻ ഫ്രീയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ അടിപൊളിയാണ്. സ്വന്തമായിട്ട് വിചാരിച്ചേക്കണം, നമ്മളെ വേറെ ആരും വന്ന് പോയിട്ടാൽ നമുക്ക് വരില്ല, പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ പറയുക. ഓക്കെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമേ വണ്ടിയിലോട്ട് കയറാവുള്ളൂ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, പണ്ടൊക്കെ ഞാനിന്ന് ഒരു ടോപ്പിക് എടുക്കാനായിട്ട് വന്നപ്പം ഇന്ന് നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറും ശരത്തും നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മൾ പണ്ടൊക്കെ എല്ലാ തിരക്കും കഴിഞ്ഞ് ഓടിയെത്തുന്ന ചില ഇടങ്ങളുണ്ട്. ഓക്കെ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ റൂമിലൊന്നും ഇരിക്കാതെ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുസ്തകത്തിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഇത്ര പേജുകൾ വായിക്കണം, അല്ലെങ്കിൽ അമ്മ എടുത്ത് പോയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടേതായ കുറേ ഇഷ്ടങ്ങൾ പണ്ടുണ്ടായിരുന്നു. ആ ഇഷ്ടങ്ങളെല്ലാം മാറി മാറി മാറി മാറി അതൊരു പേരിലൊക്കെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ നമ്മുടെ റീൽസ്, നമ്മുടെ പേജ്, നമുക്ക് വന്നിട്ടുള്ള മെസ്സേജസ്, നമുക്ക് കാണേണ്ട സ്റ്റാറ്റസുകൾ, നമുക്ക് കൊടുക്കേണ്ട റിപ്ലൈകൾ, അങ്ങനെ മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ സൗഹൃദവും ലോകവും ചിന്തകളും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം നോക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ അച്ഛമ്മയൊക്കെ പറയുമായിരുന്നു, എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിച്ചിട്ട് വേണം, ഇപ്പോൾ ആദ്യം മൊബൈൽ ഉണ്ടോ, എവിടെയാണ് എൻ്റെ മൊബൈൽ ദൈവതേ എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയാണ് നമ്മുടെ സൗഹൃദം നമ്മുടെ മൊബൈൽ ഫോണായിട്ട് മാറിയിട്ടുണ്ടോ? ആര് കൂട്ടിലില്ലെങ്കിലും എൻ്റെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയും കിടക്കും, എവിടെയും ഉറങ്ങും, എനിക്ക് സമാധാനമാണ്. മനുഷ്യൻ സമാധാനം കണ്ടെത്തുന്ന റീൽസിലും ഇൻസ്റ്റയിലും മെസ്സേജസിലും ഒക്കെ ആയി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ മാറിയിട്ടുണ്ടോ? ഏറെക്കുറെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെങ്ങനെയാണ് നമ്മുടെ സൗഹൃദം, നമ്മുടെ ചിന്താഗതി. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കാൻ ചിലപ്പോൾ പേടിയായിരിക്കും, പക്ഷേ ഒരു മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓക്കെയാണ്, ഞാൻ റീൽസ് കണ്ട് സമയം പോകുന്നതിനൊന്നും. മൊബൈലിൽ നമ്മുടെ എത്ര സമയമാണ് കവർന്നെടുക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കണം. നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടോ, എത്ര നേരം നിങ്ങളെ അപഹരിക്കുന്നു മൊബൈൽ എന്നുള്ളൊരു കാര്യത്തിൽ? ഓക്കെ, ഞാൻ ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ട ഇടം മൊബൈലായിട്ട് മാറുന്നുണ്ടോ നമ്മളിലേക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, വലിയ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകളൊക്കെ ആയിട്ട് വരും, നിങ്ങൾ ദയവായിട്ടൊന്ന് വിളിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷമായേനേ. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര ആരംഭിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഏറ്റവും സുന്ദരമായിട്ടുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റെറിയോ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്, സ്വന്തം സ്വാതിയെ ഒറ്റയ്ക്ക് ബസ്സിൽ കയറ്റി വിടല്ലേ. ഓക്കെ, കാരണം ഞാനിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഒരു ബന്ധവും ഇല്ലാത്ത എവിടെയോ കിടക്കുന്ന ഏതെങ്കിലും വിഷയവും പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കും. അതുകൊണ്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേഗം വേഗം എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാർ നമ്മുടെ വണ്ടിയിലോട്ട് കയറിക്കൊള്ളൂ, നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഇടം മൊബൈലായിട്ട് മാറുന്നുണ്ടോ എന്നാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
1: ഹലോ. സ്വന്തം സാർ?
0: എന്തോ സ്വന്തം ആരാണ് ഈ വിളിക്കുന്നേ? ഹലോ, ആ കേൾക്കാൻ പറഞ്ഞോ. ഹലോ, ഓക്കെ. ദയവായിട്ട് വിളിക്കുന്ന ശ്രോതാക്കളെ, യാത്രക്കാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാതിരിക്കുക. റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. ഇനി അടുത്തൊരു ഹോബി എന്ന് വെച്ചാൽ റേഡിയോ അടുത്ത് പോയി നിന്ന് സംസാരിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. നമുക്ക് അടുത്തൊരു ശ്രോതാക്കൾ പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്ന ആരാണ് നോക്കാം.
1: നമസ്കാരം.
0: ഞാനാണ് സ്വാതിയാണ്.
1: ആ
0: റേഡിയോ സ്ഥിരമായിട്ട് വെക്കുന്നില്ല, അതുകൊണ്ട് എന്നിട്ട് പിന്നെ എങ്ങനെയാ കേക്കുന്നേ? ഇതൊക്കെ എന്റെ സ്റ്റേഷൻ ഡയറക്ടറും എം ഡി ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ പണിക്ക് വരുന്നില്ലെന്ന് പറയും കേട്ടോ. അങ്ങനെയുള്ള കുഴപ്പമാണോ? ആ ഇത് ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. നമ്മുടെ മനസ്സിങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകും. കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് 91.2 തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ മാറും. ആ ഓക്കെ, ഇത് ആരാ സംസാരിക്കുന്നേ? ആ ആ ഓക്കെ ഓക്കെ, പറഞ്ഞു പറഞ്ഞു. ആ പറഞ്ഞു, അതിനെ പറ്റി എന്താണ് ചേച്ചിക്ക്
1: പറയുന്നത്? എഴുന്നേറ്റ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യും രാവിലെ, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ. എന്നുവെച്ചാ പശു ഉണ്ടെങ്കിൽ പോച്ച വെച്ചോണ്ട് വെക്കണം, അതിനെ കുളിപ്പിക്കണം, പാലുണ്ടെ കൊണ്ടു കൊടുക്കണം, അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ അമ്മ തന്നെ രാവിലെ എഴുന്നേക്കുന്നതന്നെ മൊബൈലേന്നും പറഞ്ഞേക്കുന്നേ.
0: ആഹാ, രാവിലെ മൊബൈൽ എടുത്തിട്ട് എന്താ? ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഈ മൊബൈൽ എടുത്തിട്ട് ആദ്യം എന്താ നോക്കുന്നേ? റീൽസോ അല്ലെങ്കിൽ എന്തോ കാണുന്നേ?
1: ആദ്യം നോക്കുന്ന എന്താണെന്നറിയാം? മക്കള് വല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ? മക്കള് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കാണും. അപ്പൊ അമ്മ ഉറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ, അത് കാണും. അത് കണ്ടു കഴിഞ്ഞിട്ട് ഇന്നത്തെ വാർത്തകള് കാണും. ആ അതൊക്കെ കണ്ടിട്ട് കൊണ്ടു വെച്ചിട്ടേ ഉള്ളു. പിന്നെ
0: അതിനുശേഷം മാത്രമേ ഉള്ളു വീട്ടിലുള്ളവർക്ക് ചായ.
1: ചായ അതേ ഉള്ളു. ആ വീട്ടിൽ ഞാനും അമ്മയും ഇപ്പൊ ഉള്ളു, അണ്ണൻ മരിച്ചു പോയല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മോള് പറഞ്ഞത്. ശരിയാണ്, ഇപ്പൊ മൊബൈൽ എന്ന് പറയുന്ന കാരണം നമുക്ക് ഒഴിവാക്കാൻ വയ്യാത്ത.
0: ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഏറ്റവും സന്തോഷം തരുന്നതും ഏറ്റവും പ്രണയം തോന്നുന്നതും ഏറ്റവും ഇഷ്ടപ്പെട്ടിടവും മൊബൈലായിട്ട് മാറിയെന്ന് സാരം. ആരില്ലെന്ന് പറഞ്ഞാലും ഫുൾ ചാർജുള്ള ഫോണും.
1: എന്താണെന്നറിയാമോ, ഞാൻ മൊബൈലിന്റെ കാര്യം പറയാൻ കാരണം ഞാൻ പറയാം. കാരണം ഞാൻ ഒന്ന് രണ്ട് വർഷം കൊണ്ട് എന്റെ മനസ്സ് ശരിയല്ല. മനസ്സ് ശരിയല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടുപോയി കഴിയുമ്പോ നമുക്ക് ആ ഒരു വിഷമം. അപ്പം ഞാൻ ആശ്രയിച്ച ഏക ആശ്രയം ഈ മൊബൈൽ തന്നെയാണ്.

0: കാരണം ഏത് കണ്ട സമയത്ത് പാട്ട് കിട്ടും, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാം, നാട്ടുകാര്യങ്ങള് എന്തെല്ലാം.
1: ഒരുപക്ഷേ മിണ്ടാനും പറയാനും ആരും അടുത്തില്ല.
0: അതെ അതെ അതെ അതെ.
1: ആ ഒരു സാഹചര്യം ഓക്കെയാണ്, പക്ഷെ മിണ്ടാനും പറയാനും കേൾക്കാനും ചുറ്റുമുള്ളപ്പോഴും മനുഷ്യൻ തേടുന്നത് മൊബൈലായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്.
0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ മൊബൈൽ കൊണ്ട് തന്നെ, കാരണം നമ്മുടെ ദുഃഖങ്ങൾ ഏറെക്കുറെ മാറുന്ന അത് കുറച്ചേ നമ്മൾ കാണുമ്പോ നമ്മൾ ഈ ലോകമായിട്ട് ബന്ധമൊന്നും ഇല്ലാതിരിക്കുകയാണ്.
1: അതെ, ഇടയ്ക്കൊക്കെ എല്ലാ ലോകത്തിൽ നിന്നും ഇടയ്ക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങണം കേട്ടോ.
0: അമ്മ ജോലിക്ക് പോകുമ്പോ അമ്മയ്ക്ക് ജീവിക്കണ്ടേ, ആ അതിന് സമയം പ്രത്യേകം കണ്ടെത്തുന്നത് ഈ മൊബൈൽ എന്ന് പറയുമ്പോ അമ്മയുടെ അതിന്റെ രാവിലെ പിന്നെ വൈകിട്ട് ജോലിക്ക് പോകുന്ന സമയങ്ങളോ നമ്മള് ജീവിക്കണ്ടേ.
1: എനിക്ക് തോന്നുന്നേ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഓടി വരുന്ന എന്റെ മൊബൈൽ എന്നെ ഇവിടെ കാത്തിരിക്കോ, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: അതെ, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് മൊബൈൽ കൊണ്ടുപോയില്ലല്ലോ, ജോലിക്ക് പോയപ്പോ കൊണ്ടുപോയില്ലല്ലോ. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അതൊക്കെയാണ് നമ്മുടെ
1: മനസ്സിലൊരു കാത്തിരിപ്പുണ്ട് അവിടെ. തീർച്ചയായിട്ടും
0: കാത്തിരിപ്പുണ്ട്. ആ അതെ,
1: തീർച്ചയായിട്ടും പലരുടെയും ഒറ്റപ്പെടലുകൾ മാറാൻ
0: മൊബൈല് ഒന്നോർത്ത മൊബൈൽ നല്ലതുമാണ് ചീത്തയുമാണ്.
1: അതെ അതെ അതെ, നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും അല്ലേ.
0: നമ്മളത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും അതിന്റെ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: സന്തോഷം.
1: ഓക്കെ, അപ്പൊ കണ്ടോ, ഒരു പക്ഷേ നമ്മൾ ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരുമില്ലാത്ത ചില സ്റ്റേജുകളിൽ മൊബൈൽ ഫോൺ നമുക്കൊരു ആശ്രയം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്നാളോട് കാര്യം പറഞ്ഞിരിക്കണം. എനിക്ക് തോന്നുന്നു അമ്മമാരെ ഒന്നും ഇപ്പൊ പിടിച്ചാൽ കിട്ടില്ലെന്ന് തോന്നുന്നു മൊബൈൽ ആയിട്ട്. അല്ലെങ്കിൽ അവരുടെ സമയം പണ്ടൊക്കെ മക്കൾ വരുന്നത് ഒരുപാട് കാത്തിരിക്കും, അല്ലെങ്കിൽ എന്നോട് മിണ്ടിയില്ല എന്നാ എന്നോടൊന്നും പറയാത്തെ, ഇപ്പൊ നിങ്ങളില്ലെങ്കിലും നമ്മളിവിടെ ഓക്കെയാണേ. അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ പ്രിയപ്പെട്ട ഇടം മൊബൈലായിട്ട് മാറുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ ആവാതെ കൊച്ചു കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചർച്ചകൾ ഇങ്ങനെ തുടരാം, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. യാത്ര ഇവിടെ തുടരുന്നതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആകാശവാണി വാർത്തകൾക്ക് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ വണ്ടിയിലോട്ട് ചാടി അങ്ങ് കയറിയേക്കണം. ഓക്കെ, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയും ഈ യാത്ര മനോഹരമാക്കുവാൻ പാട്ടുകളുമായിട്ട് നമ്മുടെ ശരത്തും കൂടെയുണ്ട്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയുണ്ട്. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നീതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസിയോ റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും.

0: ജില്ലാതല സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10th ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda.
0: മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലെങ്കമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന 1st ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാപ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച്, VT ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് K പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. June 7 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
0: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വനിതാ ഫ്രീ സ്റ്റൈൽ ഗ്രെക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500-ൽ നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
5: പിന്നെ തീർച്ചയായും വാങ്ങണം.
4: എവിടെ നിന്ന് വാങ്ങാനാ?
5: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെയാകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
4: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
5: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
6: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
7: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ കെജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോൾ ഒരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
9: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ യാത്ര ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ഇടം മൊബൈലായിട്ട് മാറുന്നുണ്ടോ എന്നാണ് നമ്മളൊന്ന് സ്വയം പരിശോധിച്ചാൽ നന്നായിരിക്കും. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്.
10: ഹലോ.
9: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
10: പേര് പറയാൻ മനസ്സിലാവും.
9: ആ, പറഞ്ഞു.
10: കാരണം 2023 നമ്മുടെ FM റേഡിയോ നിങ്ങളുമായിട്ട് നല്ലൊരു ആത്മബന്ധമുള്ള ഒരാളാ.
9: അയ്യോ, ഞാനായിട്ടോ?
10: അല്ല,
9: ഞാനായിട്ട് ആത്മബന്ധമുള്ള ആളോ? ഓക്കെ, പറഞ്ഞു.
10: നമ്മള് നല്ല പരിചയക്കാര് തന്നെ.
9: എന്നാലും പറഞ്ഞു, കേക്കട്ടെ.
10: 2023 എന്തായിരുന്നു സംഭവിച്ചത് നമുക്ക് FM റേഡിയോയില്?
9: 2023 FM റേഡിയോയിൽ എന്ത് സംഭവിച്ചു എന്റെ ശരത്തെ? ശരത്തെ ആലോചിക്കുക.
10: നിങ്ങള് വല്ല നാട്ടുനന്മ പുരസ്കാരം വല്ല അതിന്റെ സംഘാടകര് തന്നെ മറക്കുമ്പോ പിന്നെ ഞാനാ എന്നെ പോലുള്ളവരെ സമ്മതിക്കണല്ലോ. അപ്പൊ ആരാണെന്ന് മനസ്സിലായി. അതിൽ 5 പേരുണ്ടായിരുന്നാലും ഒരാളൊന്ന് പോകും.
9: ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊറേ കൂടെ പഠിച്ച് കേറി പോയനല്ലോ. ഇങ്ങനെ ആളുകളെ ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ.
10: അല്ല, ആൾക്കാർ ഓർക്കണ്ടല്ലോ.
9: ചേട്ടാ, എനിക്ക് സത്യം പറയാം, എന്റെ ഒരു മെയിൻ പ്രശ്നം ഞാൻ പറയാം, എനിക്ക് പേര് പെട്ടെന്ന് മറന്നു പോകും. എന്റെ ഒരു വലിയ, ഞാനത് മാപ്പോടു കൂടി പറയാം. ചേട്ടനെ എനിക്ക് അറിയാം.
10: ഇപ്പൊ നമുക്ക് ആത്മബന്ധം ഞാൻ പറയാൻ കാര്യമൊന്നും അറിയാം. ഇന്ന് ആ 2023 നിങ്ങൾ അങ്ങനെ ഒരു ആദരവ് എനിക്ക് തന്നതുകൊണ്ട് ഇന്ന് എന്താ പറയാ, സമൂഹത്തില് ഇന്ന് കേരളത്തിലെ പല ജില്ലകളിൽ എല്ലാ ജില്ലയിലും അറിയപ്പെട്ടു. മലയാള സിനിമയില് ചെറിയ ചെറിയ വേഷങ്ങള്, മെഗാസ്റ്റാർ മമ്മൂക്കാടെയും ലാലേട്ടന്റെ ഒക്കെ കൂടെ ചെറുതായിട്ട് അഭിനയിക്കാൻ പറ്റി. പിന്നെ ഏകദേശം 30 സീരിയലുകള്, നല്ലോണം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെല്ലാം കാരണക്കാരനായത് നിങ്ങളുടെ FM റേഡിയോയും അനിൽ മുഹമ്മദ് സാറും അതുപോലെ എന്റെ പ്രിയ സുഹൃത്ത് CR മഹേഷും ഒക്കെയാ.
9: നമ്മളെന്താ അല്ലേ ശരത്തെ, ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ തുറന്നു പറയുമ്പോ. തീർച്ചയായിട്ടും.
10: ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു പ്രവാസിയായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നേന.
9: അതെ, പിന്നെ
10: നിങ്ങൾ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഇന്ന് എനിക്ക് ഇത്രയും എന്താ പറയാ, ഒരു വലിയ സൗഭാഗ്യം എനിക്ക് കിട്ടി. ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ എനിക്ക്
9: ഏറ്റവും വലിയൊരു. ഇതിന്റെ പിന്നിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോളട്ടെ ചേട്ടാ.
10: പറഞ്ഞോളൂ.
9: ചേട്ടന് കിട്ടിയ അംഗീകാരവുമായിട്ട് ചേട്ടൻ ഒരിടത്ത് അടങ്ങിയിരുന്നില്ല, വീണ്ടും സഞ്ചരിച്ചു, വീണ്ടും നടന്നു, എങ്ങും സ്റ്റോപ്പ് ആവാതെ മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും അവസരങ്ങൾ ഒരുപാട് ഒരുപാട് ഒരുപാട് തേടി വരും നമ്മുടെ ലൈഫിലോട്ട്. തീർച്ചയായിട്ടും. അല്ല ഞാൻ പൊതുവിൽ ആളുകളോട് പറയുന്നതാണ്, നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തിൽ നമ്മൾ നിന്ന് പോവാതെ മുന്നോട്ട് പോകുമ്പോൾ ലൈഫ് കളറാവും.
10: അതുകൊണ്ട് അല്ല, കളറായ മാത്രമല്ല ചെയ്തത്, നമുക്കിപ്പോ ഈ സിനിമാ സീരിയൽ രംഗത്ത് മാത്രമല്ല, ഏകദേശം ഇന്ന് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കരുനാഗപ്പള്ളി മുതൽ ഓച്ചിറ വരെയുള്ള ഈ കടത്തിണ്ണകളിൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുടെ വിശപ്പടക്കാൻ ആ 2023 ശേഷം കഴിഞ്ഞു. അത് തന്നെ വലിയൊരു ഭാഗ്യമില്ലയോ? ഒരു കൂട്ടായ്മ ഉണ്ടാക്കി 600 അംഗങ്ങളെ ഉൾപ്പെടുത്തി, അത് വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്.
9: അതുകൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള താങ്കളെ നമ്മൾ നാട്ടുനന്മ പുരസ്കാര ജേതാവായിട്ട് എടുക്കുക തന്നെ ചെയ്തത്.
10: ഞാൻ പറഞ്ഞ മനസ്സിലായില്ലയോ, നമുക്കിപ്പോ ഈ 2023 ശേഷമാണ് ഈ തെരുവിലെ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു ഇതുകൂടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ നമ്മളിപ്പം ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന വിഷയം അതല്ല, മൊബൈൽ ഫോണിനെ കുറിച്ചല്ലയോ
9: ചേട്ടാ? മൊബൈൽ ഫോൺ നമ്മുടെ പ്രിയപ്പെട്ട ഇടമായിട്ട് മാറുന്നുണ്ട്. ചേട്ടൻ അങ്ങനെ മാറാറുണ്ടോ?
10: ഇല്ല, അത് പല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തും ഏത് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ മൊബൈൽ. ഇപ്പം എന്താ പറയാ, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഈ എന്താ പറയാ, നമ്മുടെ ഈ ലോകകാര്യങ്ങൾ അറിയാൻ വേണ്ടി, പിന്നെ പാട്ടുകൾ കേൾക്കാം, സിനിമ കാണാം, യൂട്യൂബിൽ റീൽ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷെ എന്നെ എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പൊ അതൊരു ഉപജീവന മാർഗമാണ് മൊബൈൽ ഫോൺ. കാരണം എനിക്ക് മൊബൈൽ ഇല്ലാതെ എന്റെ കാര്യങ്ങൾ ഒന്നും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുക. കാരണം എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട്, അത് മൊബൈൽ കൂടിയാണ് പോകുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ രംഗത്തായാലും ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ കോർഡിനേറ്റർമാർക്ക് വിളിക്കാനോ, കൺട്രോൾക്ക് വിളിക്കാനോ എല്ലാം.
9: ഓക്കെ ചേട്ടാ, ഞാൻ ചോദിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഒന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ എല്ലാ തിരക്കിനും ശേഷം നമ്മൾ മാറ്റിവെക്കുന്ന സമാധാനത്തിന്റെ ഇടമായിട്ട്, നമ്മളുടെ മാത്രം ഇടമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ, അല്ലെങ്കിൽ ആരില്ലെങ്കിലും ഞാൻ മൊബൈൽ മതി, ഞാൻ അവിടെ ഓക്കെയാണ് എന്നൊരു ഘട്ടത്തിലേക്ക് ചേട്ടൻ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
10: ഇല്ല, ഒരിക്കലും ഇല്ല. മൊബൈലിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മൊബൈൽ ഇല്ലാത്ത കാലത്ത് നമ്മൾ ജീവിച്ചവരാണല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു സാഹചര്യം ഇല്ല, മൊബൈൽ ഇല്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്.
9: ചേട്ടാ, മൊബൈൽ നമുക്ക് വേണം. ഞാൻ ചോദിക്കുന്ന ആത്മബന്ധമുള്ള ഒരിടം മൊബൈൽ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയിലോട്ട് മാറിയിട്ടുണ്ടോ എന്നാണ്.
10: ഇല്ല, ഒരിക്കലും ഇല്ല.
9: അവിടെയാണ് ചേട്ടൻ ജയിച്ചിട്ടുള്ളത്. കാരണം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങാനായിട്ട് സമയവും കിട്ടുന്നത്.
10: തീർച്ചയായിട്ടും. കാരണം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ന് എന്താ പറയാ, ഈ ഒരു എന്നാ ചോദിക്കും, നമുക്ക് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നാട്ടിൽ നിന്നതുകൊണ്ട്, അതിനുശേഷം നമ്മൾ തിരിച്ച് പ്രവാസ ലോകത്തേക്ക് പോയിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. ഇവിടുത്തെ സാഹചര്യം എന്താണെന്നോ, ഇവിടുത്തെ മനുഷ്യരുടെ കഷ്ടപ്പാട് എന്താണെന്നോ ഒന്നും. പക്ഷെ ഇവിടെ നിന്ന് ആ ഒരു സാഹചര്യം മനസ്സിലാക്കി ഇപ്പൊ 3 ഇല്ലയോ, 3 കൊണ്ട് ഏകദേശ കാര്യങ്ങളെല്ലാം പഠിച്ചു. പക്ഷെ എനിക്ക് നേരിട്ട് പലപ്പോഴും, ഞാൻ എൽമുഹർ സാറിനെ കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. പലപ്പോഴും വിളിച്ചു, അന്നേരം അദ്ദേഹവും തിരക്കാണ്, ഞാനും തിരക്കായി, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് റേഡിയോയിൽ കൂടി അദ്ദേഹത്തിനും ഈ FM റേഡിയോയ്ക്കും അതിന്റെ എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.
9: തീർച്ചയായിട്ടും
10: പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണം.
9: ഉറപ്പായിട്ടും ചേട്ടാ, മറ്റൊരു കാര്യം കൂടി, ഇനി ഇതുപോലെ മറ്റുള്ളവർക്ക് താങ്ങായിട്ടും തണലായിട്ടും ഒക്കെ അങ്ങനെ ഒരു വ്യക്തിയായി മാറണം. ഇനിയും ദൂരങ്ങൾ താണ്ടാൻ ആവതുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
10: താങ്ക് യു ചേട്ടാ വിളിച്ചതിൽ
9: ഒരുപാട് സന്തോഷം. നമ്മൾ നാട്ടുനന്മ പുരസ്കാരത്തിൽ ചേട്ടനെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, എനിക്ക് പേരുകൾ ഓർത്തിരിക്കുന്നതിൽ ഞാൻ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരാളാണ്. എന്നോട് സദയം ക്ഷമിക്കുക. എനിക്ക് ചേട്ടനെ നന്നായിട്ട് പരിചയമുണ്ട്. 5 അന്ന് ഉണ്ടായിരുന്നത്. നമ്മൾ കരുനാഗപ്പള്ളിയിൽ വെച്ച് നടത്തിയൊരു ഗ്രാൻഡ് പ്രോഗ്രാമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തരായി സഞ്ചരിച്ചിട്ടുള്ള 5 യാത്രക്കാർ നന്മകൾ തേടിക്കൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഇതുപോലെയുള്ള ദൈവതുല്യരായിട്ടുള്ള മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്.
11: മോർണിംഗ് മോളെ.
9: എന്തോ പറഞ്ഞോളൂ. പല പ്രോഗ്രാമുകളിലാണെന്നേ ഉള്ളൂ. ഓക്കെ അമ്മേ, പറഞ്ഞോ അമ്മേ.
11: മോളെ, മൊബൈല് എന്ന് പറയുമ്പോ ഞങ്ങളെ പോലൊക്കെ ഉള്ള പ്രായക്കാർക്ക് ഇപ്പൊ മൊബൈലാണ് ആശ്രയം, പിന്നെ FM റേഡിയോയും. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ, ഞാനിപ്പൊ ഒരു ഒറ്റക്കൊരു വീട്ടിലാ താമസം.
9: ഞാൻ ചോദിക്കട്ടെ അമ്മേ, അമ്മയ്ക്ക് മൊബൈൽ, അതായത് ഏറ്റവും സമാധാനം തരുന്ന അമ്മയുടെ മാത്രമായിട്ടുള്ള ഒരിടം മൊബൈലായിട്ട് അങ്ങ് ഒതുക്കി കൂടിയോ അമ്മ?
11: അല്ല, അങ്ങനല്ല. മൊബൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ രാവിലെ ഈ പിള്ളേര് പുറത്തുണ്ടായതുകൊണ്ട് ചിലപ്പോ ഞാൻ ഈ നേരത്തെ കിടക്കുമ്പോ അവര് നമ്മൾ ഉറങ്ങി കഴിഞ്ഞ് മെസ്സേജ് അയച്ചു തന്നു, രാവിലെ എടുത്ത് നമ്മൾ ഉടരുന്നവർ കൃത്യ ഒരു 3 മണിക്കൊക്കെ അങ്ങ് കൊണ്ടുവരും, 9:30 കിടന്നാല്. അന്നേരം ഞാൻ എഴുന്നേറ്റ് പിള്ളേർ വെറുതെ വായിച്ചോന്ന് നോക്കും. അതങ്ങോട്ട് കഴിയുമ്പോ വായിച്ചിട്ടുണ്ടേ വായിക്കും, പ്രസാനത്ത് ഞാനും കൂടെ 3:30 അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഇടും. അത് കഴിഞ്ഞ് പിന്നെ സെലീനാക്കി ഒരു മെസ്സേജ് ഇടും.
9: അമ്മ, ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം അമ്മ അപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ അല്ല പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഈ ഒരു മൊബൈലിൽ മാത്രമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാ തിരക്കും കഴിഞ്ഞ് എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ എനിക്ക് ആ സമാധാനം കിട്ടുന്ന മൊബൈലാണ്, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലോട്ട് അമ്മ മാറിയോ?
11: മൊബൈലാണ് മൊബൈലിനകത്ത് നമുക്ക് പല കാര്യങ്ങളും അറിയാനുണ്ട്. മൊബൈൽ ദുർവിനിയോഗം ചെയ്തില്ലെങ്കിൽ മൊബൈൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്.
9: ചുരുക്കി പറഞ്ഞാൽ ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്റെ മൊബൈൽ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്,
11: തീർച്ചയായിട്ടും ഓക്കെ ആകും. പിന്നെ അത് കഴിഞ്ഞിട്ട് FM റേഡിയോ രാവിലെ 6:02 ആവുമ്പോ FM റേഡിയോ വെക്കും, 9 വരെ അതിനകത്തിന്റെ കാര്യങ്ങളെല്ലാം കേട്ട് വിളിക്കാൻ ഒക്കെ വിളിക്കും.
9: ശരിക്കും ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ഒറ്റപ്പെടൽ കുറെ മാറിയില്ലേ?
11: മാറി മാറി, ഒറ്റപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ ഇത് രണ്ടും ഞങ്ങൾക്ക് വലിയ ഒരാശ്രയം. പിന്നെ എല്ലാവർക്കും ഒരു കുട്ടി അയക്കാൻ, പെട്ടെന്നുള്ള വാർത്തകൾ അറിയാം, പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ വിളിക്കാം. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കേൾക്കും. എനിക്ക് ഗ്രൂപ്പ് ഉണ്ടായത് കൊണ്ട് എന്റെ കൃപാസന ഗ്രൂപ്പിലെ എല്ലാവരെയും ഗുഡ് മോർണിംഗ് അയക്കും, അവരുടെ പ്രാർത്ഥന കേൾക്കും, 5:30 കറക്റ്റായിട്ട് പ്രാർത്ഥന വയ്ക്കും, ഡെയിലി വേണ്ടി വയ്ക്കും. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ മൊബൈൽ എന്നെ ഇപ്പൊ സഹായിക്കുന്നു. എനിക്ക് ഒരു വിഷമം
9: എന്താണെന്ന് പറഞ്ഞാൽ മൊബൈൽ ഒരു സുഹൃത്തായിട്ട് മാറി.
11: സുഹൃത്തായിട്ട് മാറി, ഇപ്രായത്തിൽ അതേ പറ്റും. കാരണം കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മുടെ കൂടെ വന്നിരുന്ന് അവരുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, അവരെ നമ്മൾ കുറ്റപ്പെടുത്തുമല്ലോ.
9: അല്ല, അപ്പൊ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ തിരക്കാണെങ്കിൽ ഞാൻ എന്റെ തിരക്കിലാണ്, ഞാൻ എന്റെ മൊബൈൽസ് എന്റെ റീൽസ് എന്റെ കാര്യങ്ങളായിട്ട്
11: കാര്യങ്ങൾ തന്നെ നമ്മൾ അവരെ വിളിക്കും. മൊബൈലും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അല്ലാതാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളും അടുത്തില്ലെങ്കിൽ നമുക്കൊരു ദൈവിക ഒരു പ്രാർത്ഥന വെച്ച് കേൾക്കാം, അല്ലെ ഒരു നാമം വെച്ച് കേൾക്കാം, അല്ലെ ഒരു മറ്റുള്ള കാര്യങ്ങൾ കേൾക്കാം, അല്ലെ നമ്മുടെ ലോകവാർത്തകൾ അറിയാം. ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ആശ്രയം മൊബൈൽ കൊണ്ട് ഒരു മനോദുഃഖവും ഇല്ല. പക്ഷെ ദുർവിനിയോഗം ചെയ്യും. ജീവിച്ചാൽ മൊബൈൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. വേണ്ടാത്ത കാണിക്കുമ്പോഴാണ് ലോകം ആകെ പരിയടയാണ്.
9: അതെ, തീർച്ചയായിട്ടും അമ്മേ. അപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ അമ്മ പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ ഈ ഒരു സമയങ്ങളൊക്കെ ഒരു പക്ഷെ റേഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ മൊബൈൽ ഇല്ലായിരുന്നുവെങ്കിൽ കുറേ ശൂന്യത അനുഭവപ്പെട്ടേനെ. അപ്പോഴാണ് ആ സമയങ്ങളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇടം മൊബൈലായിട്ട് മാറുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരുള്ളപ്പോഴും അതൊന്നും കാണാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനൊന്നും ആസ്വദിക്കാൻ പറ്റാതെ മൊബൈലിലോട്ടിരിക്കുന്ന മൊബൈലാണ് എൻ്റെ പ്രിയപ്പെട്ട ഇടം എന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ചർച്ച നമുക്ക് തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ആയിക്കൊള്ളട്ടെ. സ്റ്റേഡിയം 91.2 എൻ്റെ റേഡിയോ.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PRE-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PRE-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
10: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ശരത്തും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം മൊബൈൽ ഫോണായിട്ട് മാറുന്നുണ്ട്, ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതേ സമയം നിങ്ങൾ ഒരാളുടെ കൂടെ ചിലവഴിക്കുമ്പോൾ ആരുടെ ഉപദേശങ്ങളില്ലാതെ അല്ലെങ്കിൽ അയാൾ പറയാതെ നമ്മൾ സ്വന്തമായിട്ട് അറിഞ്ഞ് മൊബൈൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ആളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ മാറ്റി വെച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യവതികളോ ഭാഗ്യവാന്മാരോ ഒക്കെയാണ് കേട്ടോ. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ മാറ്റി വെച്ച് സ്ക്രീൻ ടൈം മാറ്റി വെച്ച് നിങ്ങളുടെ കൂടെ ഒരു ഒരു സുഹൃത്ത് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യം കേട്ടോ. വളരെ കുറച്ച് പേർക്ക് കിട്ടുന്ന മാത്രം ഒരു കാര്യമാണ്. കാരണം സംസാരിക്കുന്ന കൂട്ടത്തിലും എന്തിനെയൊക്കെ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം, നമ്മുടെ ഏറ്റവും അടുത്തൊരാൾ നമ്മുടെ കൂട്ടിരിക്കുമ്പോഴും മൊബൈൽ ഇങ്ങനെ മാറി മാറി മാറി മാറി തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനോട് അല്ലേ, അങ്ങനെ ഒരാളെങ്കിലും മൊബൈൽ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ആ കിട്ടുന്ന കുറച്ച് സമയം ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിനേക്കാൾ കൂടുതൽ വർണ്ണങ്ങൾ തരുന്ന മനുഷ്യർ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഇടം മൊബൈലായിട്ട് മാറുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, കുറേ ആളുകൾ നമുക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് രാവിലെ തന്നെ. കാർത്തിക, അശ്വതി, മൊബൈൽ ഇല്ലാതെ ജീവിതം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കുറേ കുറേ. റിജോ, അങ്ങനെ കുറേ മെസ്സേജുകൾ താഴോട്ട് താഴോട്ട് വരുന്നുണ്ട്. ആദിത്യ, ഇവരൊക്കെ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ,
1: നമസ്കാരം. പാലക്കാട് രവിയാണ്.
0: പാലക്കാട്ട് ചേട്ടോ, പറഞ്ഞോളൂ, കേക്കട്ടെ.
1: എന്താ ഡ്രൈവിംഗ് സീറ്റിൽ കുറേ ആയാലും കേറിയിട്ട്? എന്ത് പറ്റി?
0: ഡ്രൈവിംഗ് സീറ്റിലോ? ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞാൻ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പുറത്തു പോകാനായിട്ടുണ്ടായിരുന്നു. ആ അതെ അതെ അതെ, സദയം ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അമ്മ പറഞ്ഞു ഇനിയെങ്കിലും അത് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഓക്കെ, പറഞ്ഞോളൂ ചേട്ടോ. ഈ മൊബൈൽ ഫോണിൽ സമയം കണ്ടെത്തുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സമാധാനം കണ്ടെത്തുന്ന ഒരാളാണോ ചേട്ടൻ?
1: അല്ലല്ല, മൊബൈലിനോട് കൂടുതൽ അടിമത്തം ആവാത്ത ആളാണ്.
0: ആവാത്ത ആളാണ്? ഞാൻ ചോദിക്കട്ടെ, രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ മനസ്സിൽ ഒരു ലക്ഷ്യം വെക്കുകയാണ്, വീട്ടിൽ ചെന്ന് സമാധാനമായിട്ടിരുന്ന് എന്റെ ഇൻസ്റ്റ, എന്റെ ഫേസ്ബുക്ക്, എന്റെ റീൽസ്, എന്റെ ഞാൻ കേൾക്കാൻ മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അതിലാണോ സമാധാനം കണ്ടെത്താൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല. നമുക്ക് ഇൻസ്റ്റയിൽ നോക്കണം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ നോക്കണം, അങ്ങനെയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു അല്ലെങ്കിൽ എന്താ പറയാ, വല്ല പോസിറ്റീവ് നെഗറ്റീവ് ഏത് വാർത്തകളും ഇടാലോ. ഇപ്പൊ മരണ വാർത്ത ഇടുന്നവരുണ്ട്, അപ്പൊ ഒരു പ്രണാമം കൊടുക്കുക, അങ്ങനെ ജസ്റ്റ് ഒന്ന് അത് കഴിഞ്ഞാൽ അപ്പൊ ക്ലോസ് ചെയ്യും.
0: അല്ലാതെ അതൊരു സമാധാനത്തിന്റെ കേന്ദ്രമായിട്ട് മാറിയിട്ടൊന്നുമില്ല.
1: ഇല്ല ഇല്ല ഇല്ല, കുറെ കൂടുതൽ പേര് ഇത് സമയം കണ്ടെത്തി സിനിമ, ഒരു സിനിമ 4 ദിവസം കൊണ്ട് കണ്ടു തീർക്കുന്ന ആൾക്കാരുണ്ട്. പാട്ട് പാട്ടായിരിക്കും, കാരണം

0: അത് എങ്ങനെ അവർക്ക് അത് പഴയ 4 ദിവസം മുമ്പ് കണ്ട ഫസ്റ്റ് പോർഷൻ എങ്ങനെ ഓർമ്മ വരും നമുക്കറിയില്ല. അതൊരു മാനസിക രോഗം പോലെ ആയിരിക്കും.
1: ഇല്ല ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അതേ സമയം തന്നെ ഒരു ഈ പറഞ്ഞതുപോലെ കാത്തിരിക്കാനോ മറ്റാളുകളൊന്നും ഇല്ലാത്ത ചില സാഹചര്യങ്ങളിൽ നമ്മൾ മൊബൈൽ ഫോണിനെ ഒരു സുഹൃത്തായിട്ട് കാണുന്നവരുണ്ടേ?
0: അതന്നെ, അല്ല സുഹൃത്തായിട്ട് കണ്ടതുകൊണ്ട് ചില സമയങ്ങളിൽ കുഴപ്പമില്ല. ഇത് ഫ്രീ ടൈം ഒരുപാടുള്ളവർ ഭയങ്കര പ്രശ്നക്കാരാ. കാരണം അവര് ഇതിനകത്ത് കയറി സിനിമ കാണുക, അല്ലെങ്കിൽ ഇതൊരു മെയിൻ അവരുടെ ഐറ്റമായി മാറിയിരിക്കുക. ബാക്കി ഇത് കഴിഞ്ഞിട്ടേ വേറെ ബാക്കി കാര്യമൊന്നും ഉള്ളൂന്ന അവസ്ഥയാണ്. അത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അവരുടെ ലൈഫിൽ തന്നെ ഉണ്ടാക്കും. മറ്റുള്ളവർക്ക് അത് എങ്ങനെ ഡിസ്റ്റർബൻസ് ആവും എന്നുള്ളത് പോട്ടെ, അവരുടെ ജീവിതം കട്ടപ്പോകയാവും 100% ഉറപ്പാ. മാനസിക രോഗികളെ മാറും, ചികിത്സിക്കാൻ പറ്റാത്ത ഒരു മാനസിക രോഗം.
1: ഇത് കേട്ട ആളുകൾ ചേട്ടനെ ഓടിക്കും, എന്തുവാ എന്റെ രവി പറയുന്നത്, ഞങ്ങളെ വട്ടന്മാരാക്കുവാണോ രവി എന്നൊക്കെ ചോദിക്കും.
0: ഉറപ്പല്ലേ, ഉറപ്പല്ലേ. അവരുടെ പ്രവൃത്തികളൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക ടൈപ്പില്ല, കാരണം നമ്മൾ പറയുമ്പോ അവർക്ക് സെൻസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നു. കാരണം അവര് വേറൊരു ലോകത്താ, മൈൻഡ് ഒരു ഓഫ് മൈൻഡ് പോലെ, ഒരു പ്ലസന്റ് മൈൻഡ് അവർക്ക് കിട്ടുന്നില്ല. കാരണം ഫുൾ ടൈം ഈ ഇതന്നെ വീഡിയോസും മറ്റേതും കണ്ട് കണ്ട് വേറെ നല്ല കാര്യങ്ങൾ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല, വല്ല മോട്ടിവേഷൻ സ്പീച്ചുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയപരമായിട്ടുള്ള കണ്ടന്റുള്ള കാര്യങ്ങളോ. അവരുടെ
1: മോട്ടിവേഷൻ സ്പീക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എന്ത് മോട്ടിവേഷൻ കേൾക്കും, നന്നായിട്ട് ജോലിക്ക് പോകണം, നന്നായിട്ട് ചെയ്യണം, ഇത് കേട്ടോണ്ട് ജോലിക്ക് പോകാതിരുന്ന് കേൾക്കുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കേ. അതായത് ഇന്ന് മുതൽ ഞാൻ നന്നാകും, കിടന്നുറങ്ങി ഷീറ്റിന്റെ അടി കിടന്നിട്ടാണ് നന്നായി വർക്ക് ചെയ്യണം, നന്നായി എഴുന്നേൽക്കൂ, നടക്കൂ, ഇതെല്ലാം കേൾക്കുന്ന കിടന്നോണ്ടാ.
0: ഓക്കേ
1: ചേട്ടാ,
0: പറയില്ല കാരണം അതെന്താ വെച്ചാ അത് ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നും നിർത്താൻ.
1: അതെ, തീർച്ചയായിട്ടും. എന്തായാലും ചേട്ടൻ മൊബൈലിലൊരു സൗഹൃദം, ടെക്നോളജിയിൽ അങ്ങ് അഡിക്റ്റ് ആയിട്ടൊന്നും പോകാത്ത ഒരാളാണ്.
0: ഇല്ല, അതിന് നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാനാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത്. ഇപ്പൊ റേഡിയോ കേൾക്കുന്നതിന്റെ വലിയൊരു ഗുണം എനിക്ക് വർഷങ്ങളായിട്ട് എഫക്ട് ചെയ്തത് സ്ക്രീൻ ടൈം നമുക്ക് കമ്മിയാണ്. കാരണം
1: അതെ, ഇത് ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്ന വലിയൊരു ഭാഗ്യമാണ് കേട്ടോ ഈ ഒരു കാലഘട്ടത്തില്.
0: അല്ല, അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ പേഴ്സണൽ ആവശ്യമായി മാറി. അത് നമ്മുടെ ലൈഫിനെ അത് ഗുണം ചെയ്യുന്നുള്ള കാര്യം, നമുക്ക് ഗുണമില്ലാത്ത കാര്യം ചെയ്യണം, നശിപ്പിക്കുന്ന കാര്യം ചെയ്യാൻ നമുക്ക് സമയമില്ല. കാരണം ജീവിതം പറഞ്ഞത് ആകെ ദൈവം കുറച്ച് സമയം തന്നിരിക്കും.
1: അതെ, കുറച്ച് കാലം മാത്രമേ ഉള്ളൂ നമുക്ക്.
0: എപ്പോഴാണ് നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പൊ നമ്മള് ഉള്ള സമയം വളരെ ഹാപ്പി ആയിട്ട് എന്താ പറയാ, നമ്മളെ കെയർ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. അതും ദോഷമില്ലാത്ത ഏത് പ്രവൃത്തിയും ചെയ്യുക, അത് നമ്മുടെ ലൈഫിന് ഒരു നിമിഷമാണെങ്കിലും അങ്ങോട്ട് ആയുസ് കൂട്ടല്ല, അത് കുറയ്ക്കില്ല.
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. രവിചേട്ടനായിരുന്നു പാലക്കാട്ട് നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എത്രത്തോളം മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അഡിക്ഷൻ നമുക്കുണ്ടെന്ന്, സ്വയം ഒന്ന് അഡിക്ഷൻ എന്നല്ല, ചില സന്ദർഭങ്ങളിൽ ചില ഒറ്റപ്പെടലുകളിൽ നമ്മൾ അതിനെ അങ്ങ് ആശ്രയിച്ചു പോകുന്നു അല്ലേ. എന്നാൽ അതേ സമയം തന്നെ പ്രിയപ്പെട്ട ആളുകളൊന്നും ഉണ്ടായിട്ടുകൂടി അവരിലൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റാതെ, നമുക്ക് ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും സ്നേഹിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് നമ്മളെ കാത്തിരിക്കുന്നവരുണ്ടായിട്ടും അവർ വന്നിരിക്കുമ്പോഴും നമ്മുടെ കൈകൾ അറിയാതെ ഫോണിലേ തിരയുന്നു, അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ റീൽസ് തൊണ്ടി തൊണ്ടി തൊണ്ടി തൊണ്ടി ഇരിക്കുന്നു, അവിടെ എന്തുകൊണ്ട് ഈ ഒരു മൊബൈലിൽ ആശ്രയം കണ്ടെത്തുന്നു എന്ന് പറയാൻ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. കൂടെ ആളുകളുണ്ട് എന്നിട്ടും അല്ല, എൻ്റെ എന്തൊക്കെയോ, എനിക്ക് എന്തൊക്കെയോ പറയാനും എന്നെ എന്തൊക്കെയോ കേൾക്കാനും എൻ്റെ മനസ്സ് എപ്പോഴും പിടിക്കുന്നത് ഈ ഒരു മൊബൈലിൽ കാണാൻ പോകുന്ന കാണാനിരിക്കുന്ന പാട്ടുകളോ അല്ലെങ്കിൽ റീൽസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇട്ട് വാട്സപ്പ് മെസ്സേജുകളിലോട്ടൊക്കെ നമ്മൾ പോകുന്നെങ്കിൽ നമ്മൾ അവിടെയാണ്, നമ്മൾ വീട്ടിലില്ല എന്നാണ്. നമുക്ക് എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. എന്തായാലും ഒരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്, ദേ വന്നു, ദാ പോയി. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സ്വാതി.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഡോക്ടർ സർ.
2: എന്തു
1: വേണോ എന്തോ. ഓക്കെ,
2: അറിയാതെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തായി മാറിയിരിക്കുകയാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം. അത് കാരണം ഇപ്പൊ നമുക്കിപ്പോ എവിടെങ്കിലും ഒരു യാത്ര ചെയ്യണം, ഒറ്റയ്ക്കാണെങ്കിലും നമുക്കറിയാം ഒരു പ്രശ്നമില്ല, എത്ര സമയം വേണമെങ്കിലും നമുക്ക് ടൈം പാസ് ചെയ്ത് പോവാം, റീൽസ് ചെയ്യാം, ആരെങ്കിലും ചാറ്റ് ചെയ്യാം, അങ്ങനെ അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു പരിധിക്ക് ശേഷം ഇത് എന്ത് അധികമായ അമൃത വിഷം എന്ന് പറയുന്ന പോലെ നമുക്ക് പല പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടാകും, സോറി ഹെൽത്തിന്റെ പ്രോബ്ലംസും ഉണ്ടാകാം, കണ്ണിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, കരുത്തിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, മാനസികമായിട്ടുള്ള. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു സ്റ്റഡി പറയാമായിരുന്നു, നമ്മൾ ഈ AI വീഡിയോസ് ഇല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോസ് നമ്മൾ കൂടുതൽ കാണുന്നത് നമുക്ക് നമ്മളത് മാനസികമായിട്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം അത് ഭയങ്കര അൺറിയൽ ആണ്, പണ്ട് അൺറിയൽ ആണ്. പിന്നെ അത് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോഴും നമുക്ക് പല പല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. നമുക്ക് ഫാമിലി ആയിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും.
1: അതെ,
2: കാരണം കൂടുതൽ സമയം നമ്മൾ സ്ക്രീനിന് മുമ്പിലായിരിക്കും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് സംസാരിക്കാനുള്ളതും ഫ്രണ്ട്സുമായിട്ടുള്ള സംസാരിക്കാൻ ഉള്ള സമയമൊക്കെ നഷ്ടപ്പെടുകയാണ്.
1: അപ്പൊ
2: എന്ത് സാധനം ആണെങ്കിലും നമ്മൾ അതിന്റെ സൗണ്ട് എക്കോ ആവുന്നല്ലോ.
1: ഒരു മിനിറ്റ് സാർ, ജസ്റ്റ് ഒരു മിനിറ്റ്. എനിക്കും ഓക്കെ ആണോ? ഇപ്പോ
2: ഇപ്പോ ഓക്കെ ആണ്.
1: ഓക്കെ സാർ, പറഞ്ഞോളൂ.
2: ഓക്കെ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ യൂസ് ചെയ്യാം.
1: തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ, ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ മൊബൈൽ മാറ്റിവെച്ച് അങ്ങോളം സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ അതേസമയം തന്നെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം പ്രവണത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്തിനെ പറയാനായിട്ട് പറ്റുമോ സാറിന്?
2: പിന്നെ തീർച്ചയായിട്ടും
1: പറ്റും.
2: ഇപ്പൊ പിന്നെ പറയാം, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് മൊബൈലിന്റെ ആവശ്യമേ ഇല്ല.
1: ഇല്ല, അതേ സമയത്തും ഒന്ന് ആലോചിക്കണം സാർ, അതേ സമയത്ത് മൊബൈൽ നോക്കുന്ന ആളുകൾ ഉണ്ടെന്നേ.
2: അതെ അതെ, അറിയാം. നമ്മള് ഇപ്പൊ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ മിനിറ്റിന് മിനിറ്റിന് അവർ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുന്ന, ശരിക്കും അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ഒരു പ്രവണതയാണ്. അതല്ലേ,
1: നമ്മൾ
2: സംസാരിച്ചുകൊണ്ട് മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് മൊബൈൽ എടുത്തിട്ട് നോട്ടിഫിക്കേഷൻ നോക്കുക, അല്ലെ വാട്സപ്പിൽ മെസ്സേജ് വന്നും ചെക്ക് ചെയ്യുക.
1: അപ്പൊ
2: അതൊക്കെ ചെയ്യുമ്പോൾ നമ്മള് മറ്റേ ആളിനോട് ഒരു ഇൻട്രസ്റ്റ് അല്ല, അവരോട് സംസാരിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്.
1: അതെ, തീർച്ചയായിട്ടും.
2: ഓക്കെ, ജോലി സംബന്ധമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കോൾസ് വന്നാൽ ഓക്കെ നമുക്കത് എടുക്കാം.
1: പക്ഷെ
2: അല്ലാതെ നമ്മള് ചുമ്മാ ഇങ്ങനെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇത് നമുക്കൊരു വഴിയുണ്ട് കേട്ടോ. നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും മൊബൈൽ എടുത്ത്, നമുക്ക് ഈ ഫോണിനകത്ത് ഒരു സെറ്റിംഗ്സ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് പോയിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ് ഇതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ.
1: പക്ഷേ സാർ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ടെക്നിക്കൽ സൈഡ് ആയിട്ട് ഓഫ് ചെയ്ത് വെക്കാം, പക്ഷേ അതേ സമയം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് നമുക്ക് ഏറ്റവും നല്ല സമയം തരുന്ന സമയത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു, ഈ നോട്ടിഫിക്കേഷൻ ഒന്നും ഫോണേ മാറ്റി വെക്കുന്ന ഒരു, ഫോണിനെ പറ്റി ഓർക്കാറേ ഇല്ലാതെ പോകുന്ന സിറ്റുവേഷൻ നമുക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ വലിയ ഭാഗ്യമല്ലേ?
2: തീർച്ചയായിട്ടും അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഭയങ്കര, ഈ ഒരു ജനറേഷനിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യം ചെയ്താണ്.
1: അതെ, ഫോൺ ബെല്ല് അടിച്ചാലും പ്രശ്നമില്ല, നോട്ടിഫിക്കേഷൻ വന്നാലും കുഴപ്പമില്ല, ഞാൻ നിൽക്കുന്നത് എന്റെ സുഹൃത്തിന്റെ കൂടെയാണ്, അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടാവട്ടെ എല്ലാവർക്കും.
2: അങ്ങനെ ഉണ്ടാവട്ടെ.
1: തീർച്ചയായിട്ടും സാർ, നല്ലൊരു ദിവസമായിരിക്കട്ടെ.
2: ഓക്കെ.
1: മൊബൈലിൽ അങ്ങനെ, എനിക്ക് തോന്നുന്നു മൊബൈലിൽ അങ്ങനെ ഫുൾ ടൈം കണ്ടെത്താത്തൊരു ഡോക്ടർ ആണെന്ന് തോന്നുന്നു.
2: ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്.
1: ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ മീ ടൈം ഒക്കെ മാറ്റി വെക്കാറുണ്ട് മൊബൈലൊക്കെ.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ സാർ, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.
2: ഓക്കെ, താങ്ക് യു. സെയിം ടു യു.
1: താങ്ക് യു സാർ. നമ്മുടെ ഡോക്ടർ സേതു സാർ ആയിരുന്നു, കായംകുളം ന്യൂതേഷ്യൻ കനാഡ സ്കാനത്തിൽ നിന്നും കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആയിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ ഉപയോഗം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ കൂടി ഇരിക്കുമ്പോഴും നമുക്ക് മനസ്സ് അവിടെ കൊടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓക്കെ നമ്മുടെ ഒരു സുഹൃത്തിനോട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ ഫോണിലോട്ടാണെന്നുണ്ടെങ്കിൽ ആ സുഹൃത്ത് ബന്ധത്തിന് എന്താണ് അവിടെ ഒരു വിലയുള്ളത്? നോട്ടിഫിക്കേഷനൊക്കെ സാർ പറഞ്ഞതുപോലെ മാറ്റിയിടാം, വോളിയം കുറച്ചിടാം, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാം. എന്നിരുന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എടുക്കുന്നൊരു ഹൈഡിംഗ് ഉണ്ടല്ലോ, ഇതൊന്നും അല്ല, എനിക്ക് ഏറ്റവും വിലപ്പെട്ട സമയമാണ്, നിങ്ങളുടെ ബന്ധങ്ങൾ വിലപ്പെട്ടതാകട്ടെ എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഞാൻ പറയല്ലേ ഇപ്പം വിജയമാമയൊക്കെ പറയുന്നത് പോലെ, ഒറ്റപ്പെട്ട സമയങ്ങളിൽ അവർക്ക് ഈ ഫോണൊരു സമാധാനമാണ്, എത്ര നേരമൊന്നും പറഞ്ഞ് വെറുതെ ഇരിക്കും, അപ്പോൾ ആ സമയത്ത് ഫോൺ ഉപയോഗിക്കാം. പക്ഷേ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ നേരങ്ങളെ മണിക്കൂറുകൾ ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണി നോക്കിയിരുന്ന് ഓടി വരുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങളെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് മാറി നോക്കാത്ത സമയങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. നമുക്ക് ചെറിയൊരു വിലയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം കേട്ടോ. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, വാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847799887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോണാട്ടുകാർ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ മൊബൈൽ ഫോണിന്റെ ഓരോ ഉപയോഗത്തെ പറ്റിയിട്ടും നമ്മുടെ സൗഹൃദം മൊബൈൽ ഫോണായിട്ട് മാറുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം. ഞാൻ ഒരുപാട് നേരം കൊണ്ട് ഈ മൊബൈലിലിട്ട് കുത്തുകയാണ്. ദൂരെ നിൽക്കുന്ന ഒരാൾ വിചാരിക്കും ഞാനും അഡിക്റ്റ് ആണെന്ന്. ഇതൊരു അഡിക്ഷനാണ്.
0: മൊബൈലും അഡിക്ഷനാണ്, റേഡിയോ അഡിക്ഷനാണ്.
1: റേഡിയോ അഡിക്ഷനാണ്, രണ്ടും കൂടി എനിക്കിപ്പോ തുടങ്ങിയോന്ന് വിചാരിക്കും. റേഡിയോ ഉള്ളായിരുന്നു.
0: അല്ല, കുഴപ്പമില്ല, വേറെ ഒന്നും അല്ലല്ലോ. മയക്ക് മരുന്നൊന്നും അല്ലല്ലോ.
1: അല്ല, മൊബൈലിന് അഡിക്റ്റ് ആകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരുന്നത്.
0: അതെ, ഞാൻ ചോദിക്കട്ടെ. അല്ല, ഇതൊരു മനസമാധാനമല്ലേ ശരിക്കും? ഒറ്റയ്ക്കുള്ള യാത്രകളിൽ നമുക്ക് സന്തോഷിക്കാനും നമ്മുടെ ഉള്ളിലെ പ്രണയങ്ങൾക്ക് പട്ടം പോലെ പറക്കാനുള്ള അവസരമൊക്കെ ഒരുക്കി തരുന്ന ഒരുപക്ഷെ റേഡിയോ അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് അത് പകരുന്നുണ്ട്.
0: അതെ അതെ, എനിക്ക്
1: തോന്നുന്നു റേഡിയോ വാങ്ങിക്കാൻ മടിയുള്ളവർക്ക് ഞാൻ വാങ്ങിച്ച് വീട്ടിലോട്ട് കൊടുത്തിട്ടു.
0: വാങ്ങിക്കും. നിങ്ങൾ ഇത് ഉപയോഗിക്കും, നിങ്ങളുടെ മനസ്സ് ലൈഫ് ആകെ ചേഞ്ച് ആകും, കളർ ആകും. റേഡിയോ വയ്ക്കും, അതും എന്റെ റേഡിയോ.
1: മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ പിടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. റേഡിയോ വാങ്ങിക്കാൻ അവര് മടി പിടിച്ചിട്ട് ഞാൻ റേഡിയോ വാങ്ങിച്ച് വീട്ടിലെത്തിച്ചിട്ടുണ്ട്.
0: ആഹാ, നല്ല കുട്ടി. ഇത്
1: റേഡിയോ അപ്പൊ കേൾക്കുമ്പോ എന്നോട് പറയും അത് കേൾക്കുന്നുണ്ടോ എന്ന് ഫ്രണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട്.
0: അതെ, അത് ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പൊ റേഡിയോ 91.2 ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഇതിലും വലുത് എന്ത് വേണം നമുക്ക്?
1: പിന്നെ തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾപ്പിക്കും. അവര് ഈ റേഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അവര് കേൾക്കുന്നില്ലെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവരെ കേൾപ്പിക്കാറുണ്ട്.
0: അതെ, സന്തോഷം ചേച്ചി.
1: ആൾക്കാർക്ക് മാറാൻ പറ്റുന്നെങ്കിൽ കുറച്ച് മാറട്ടെ എന്ന് വെച്ചിട്ട്.
0: ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ചേച്ചിയുടെ സൗഹൃദം അല്ലെങ്കിൽ സമാധാനം തരുന്ന ഒരിടം, എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഓടി വന്ന് എന്റെ ഫോണേ ഞാൻ നിന്റെ അടുത്തേക്കുള്ള യാത്രയായിരുന്നു, അങ്ങനെ ചിന്തിക്കാറുണ്ടോ?
1: ഇല്ല, അങ്ങനെ ചിന്തിക്കാറില്ല. മൊബൈൽ ഞാൻ നോക്കാറുണ്ട്. അത്യാവശ്യം എനിക്ക് ഇപ്പൊ രാവിലെ തന്നെ നോക്കാറില്ല. അപ്പൊ ഞാൻ ഈ വാട്സപ്പിലൊക്കെ ചിലരൊക്കെ എന്നെ കാണാറ് വിളിക്കാറ് പോലും ഉണ്ട്. കാരണം ഓഫീസിൽ നിന്ന് മെസ്സേജ് ഉണ്ട്, അതുപോലും ശ്രദ്ധിക്കാതെ ഞാൻ ചിലപ്പോ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയും സംഭവിക്കാറുണ്ട്. നമ്മുടെ ഈ ഓട്ടത്തിനുള്ള ഒരു പാച്ചിടി ഇങ്ങനെ ഒരുങ്ങുമ്പോഴത്തേക്ക്
0: അതെ, ശരിയാണ്, വിട്ടുപോകും. മൊബൈലിന്റെ ആശ്രയം, മൊബൈലിനെ ആശ്രയം. ഞാൻ ഇടയ്ക്കൊക്കെ വിചാരിക്കുന്നത് കുറെ ദിവസത്തേക്ക് കറണ്ട് ഇല്ലാതെ ഫോണൊക്കെ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
1: നമ്മള് എല്ലാരും നേരിട്ട് കാണാറുള്ളു. ഞാൻ ഫോണിൽ ഒരാളെ വിളിച്ച് സംസാരിച്ചിട്ട് ചെല്ലാറില്ല എന്നും. എപ്പോഴും ഞങ്ങൾക്ക് നിർദ്ദേശം തരും, അവരുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളവിടെ ചെല്ലുമ്പോ അവരുണ്ടെങ്കിൽ കണ്ടു, അത്രേ ഉള്ളൂ. എനിക്ക് ഈ പബ്ലിക്കിന്റെ ഇടയിൽ ഇടപെടുന്നതാണ് ഇഷ്ടം. അവരിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് പറയാനുണ്ടാകും.
0: അതെ, അങ്ങനെ ഒത്തിരി ഇഷ്ടമാണല്ലേ.
1: എനിക്കെപ്പോഴും സംസാരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ആൾക്കാരിൽ നിന്ന് പലതും നമുക്ക് അറിയാൻ പറ്റും. അച്ഛനുള്ളപ്പോ ചിലരൊക്കെ വരാറുണ്ടായിരുന്നു. ചിലർക്കാണെങ്കിൽ പ്രായമുള്ളവരെ കാണാനും സംസാരിക്കാനും ഇഷ്ടമല്ലായിരുന്നു. കാരണം അവരൊത്തിരി ടൈം കളയുമെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛന് അന്വേഷിച്ച് വരുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പഴയ അറിവുകൾ അവർക്ക് കിട്ടും. അച്ഛൻ പഴയ കാര്യങ്ങൾ ഒത്തിരി അറിയാവുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ
0: മൊബൈൽ മാറ്റി ശരിക്കും സംസാരിക്കും, മൊബൈലിലൂടെ അല്ലാതെ സംസാരിക്കുന്നു തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നല്ല നമുക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ചില സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഫോണിലൂടെ സംസാരിക്കേണ്ടി വരും. കാണാൻ പറ്റാതെ കേൾക്കാൻ പറ്റാതെ ഒക്കെ വരുമ്പോ നമുക്ക് ഫോണിലൂടെ സംസാരിക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ടും പോയി കണ്ട് സംസാരിക്കുന്ന ഒരു
0: പ്രകൃതമാണ്. അന്യം നിന്ന് പോകുന്ന ആളുകളാണ് ഇതൊക്കെ കേട്ടോ.
1: അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം, ഒരു ഫോട്ടോ എടുത്തേക്ക് വെച്ചേരാം കേട്ടോ.
0: ഉറപ്പായിട്ടും. അല്ല, നമ്മൾ തമ്മിൽ കൊറേ സെൽഫി എടുത്തിട്ടുണ്ടേ, എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ കൊറേ അധികം സെൽഫികൾ എടുത്തിട്ടുണ്ടെന്ന്
1: തോന്നുന്നു.
0: ഓക്കെ, എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോ നമ്മളിങ്ങനെ പറഞ്ഞു തന്നെ മൊബൈൽ ഫോണിൽ അഡിക്ഷൻ ആവാതിരിക്കുക. അഡിക്ഷൻ മീൻസ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അഡിക്ഷനെ പറ്റിയിട്ട് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഓക്കെ, അഡിക്ഷൻ അപ്പുറത്തേക്ക് നമ്മുടെ സൗഹൃദവും സമാധാനവും മൊബൈൽ ഫോണുകളായിട്ട് മാറുന്നുണ്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ചുരുങ്ങുന്നു, അല്ലെങ്കിൽ ആളുകൾ ഉള്ളപ്പോഴും നമ്മുടെ മനസ്സ് വേറെ എന്തിനോട്ടൊക്കെയോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടേതായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടേതായിട്ടുള്ളൊരു ഇടം നമ്മൾ മാറ്റിവെക്കുകയാണ്, നമുക്ക് സമാധാനം തരുന്ന ഒരു ഏരിയ ഇങ്ങനെ നമ്മൾ മൊബൈൽ ഫോണിൽ കാണാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചില ആളുകൾക്ക് വെറുതെ മണിക്കൂറോളം റീൽസ് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ചുമ്മാതെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സമയം കളയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഫ്രീ ടൈം, മീ ടൈം എന്ന് പറയുന്ന ഒരു സംഭവം പോലും സ്ക്രീൻ ടൈമായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? അങ്ങനെയല്ലേ, ഏറെക്കുറെ അങ്ങനാണോടോ? അങ്ങനെയൊക്കെയാണ്, ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ. നേരത്തെയൊക്കെ പലപ്പോഴും റേഡിയോയിലൊക്കെ നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം മൊബൈൽ ഫോൺ അഡിക്ഷനൊക്കെയാണ്. പക്ഷെ മൊബൈൽ ഫോൺ സമാധാനമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ചില ആളുകളുണ്ട് കേട്ടോ, നേരിട്ട് ഇവർ സമയം ഒന്നും സംസാരിക്കത്തില്ല, കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇത് ഒരു പരിചയം. പക്ഷെ ഫോണിലൂടെ അതേ ആളോട് തന്നെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാനും എത്ര ചാറ്റ് ചെയ്യാനും അവർക്കും ഒക്കെയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നേരിൽ സംസാരിക്കാൻ പറ്റുന്നില്ല? നേരിൽ തുറന്ന് സംസാരിക്കാനും നിങ്ങളുടെ വിലയേറിയ സമയങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്കാനും ഒക്കെ സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതേസമയം മൊബൈൽ നോക്കാതെ എത്ര മണിക്കൂർ നിങ്ങൾക്ക് അവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റും? ഒരു മണിക്കൂർ നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കണം. ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ, നിങ്ങളുടെ സുഹൃത്തിനെ കാണുവാണെന്നുണ്ടെങ്കിൽ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ വലിയ അന്താരാഷ്ട്ര കോളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് ജസ്റ്റ് വൈകുന്നേരത്തെ എപ്പോഴെങ്കിലും നമ്മുടെ എൻഡ്രോയിഡ് 91.2 നമ്പറിലേക്ക് ഓക്കെ എനിക്ക് പറ്റിയ സ്വാധീനം. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ മൊബൈലോ നോട്ടിഫിക്കേഷനോ റിങ് ചെയ്യുന്നതോ ഇതൊന്നും നോക്കാതെ എനിക്ക് ചെലവഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് വിലപ്പെട്ട, നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഓക്കെ അവരോട് നിർബന്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കരുത്, നിങ്ങൾ ഫോൺ മാറ്റി വെക്കണം, അങ്ങനെയല്ല. രണ്ടുപേരും ഒരുപോലെ തന്നെ ഫോൺ മാറ്റി വെച്ച് ഇത് നമ്മുടെ സമയമെന്ന് പറയാൻ ഒരാളെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റി വെക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നു അന്യം നിന്ന് പോകുന്ന ആളുകളാണ്. പിന്നെ മൊബൈൽ അഡിക്ഷൻ, ഈ പറഞ്ഞതുപോലെ വീടുകളിലൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് അമ്മമാർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ റേഡിയോയും ഫോണും ഒക്കെ ഭയങ്കര സമാധാനം. ഇപ്പം നമ്മുടെ വിജയമാമ പറഞ്ഞു കേട്ടില്ലേ, ഒരു സമാധാനമാണ് ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഭക്തി പാട്ടുകളൊക്കെ കേൾക്കാനാണെങ്കിലും പിന്നീട് ചുമ്മാ കുഞ്ഞുങ്ങൾ മെസ്സേജ് അയക്കുന്നു എന്നൊക്കെ നോക്കാനാണ് ഒരു കാത്തിരിപ്പ് അവിടെ വരുമെന്നുള്ളതാണ്. ശൂന്യത കുറേയധികം മാറി. എപ്പോഴെങ്കിലും മൊബൈലിൻ്റെ ചാർജ് തീർന്നൊരവസ്ഥയെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ മൊബൈലൊന്ന് ചെറുതായിട്ട് കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ക്രീനൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ, ഇതിനെ സംഭവിച്ചു കഴിഞ്ഞാൽ വിരൽ പിടിക്കുന്ന ആളുകളും നമുക്ക് ചുറ്റിലുമുണ്ട്. കാരണം മൊബൈലില്ലാതെ അവർക്ക് പറ്റില്ല. ആ ഒരു കണ്ടീഷനിലോട്ട് പോകാതെ ഇരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മൊബൈൽ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കേണ്ടി വരും. പിന്നെ മൊബൈൽ ഉള്ളപ്പം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടത്ത് നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടിയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നമുക്ക് എത്ര തിരക്കാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമ്മുടെ മനസ്സിൽ പാകം ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പാകത്തിലാക്കി വെച്ചേക്കുന്ന മനുഷ്യരുടെ മുന്നിൽ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കും അവിടെ. ആ സമയത്ത് നമുക്ക് ലോകം മുഴുവനും മറന്നു പോകും, അല്ലെങ്കിൽ അവിടെ പോകണോ ഇവിടെ പോകണോ ആ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അവരെടുത്തായിരിക്കും നമുക്ക് ഏകാഗ്രതയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആ സമയത്ത് നമ്മളെല്ലാം ശ്രദ്ധിക്കും. പക്ഷേ അവിടെ ഇരിക്കുമ്പോഴും നമുക്ക് ഏകാഗ്രതയില്ലാതെ ഇങ്ങനെ വിരൽ പിടിച്ച് വേറെ എന്തിലോട്ടും ഏറ്റവും അസഹ്യമായിട്ടുള്ള, അല്ലെങ്കിൽ വെറുപ്പ് തോന്നിക്കുന്ന ഒരു നിമിഷമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഇടം മൊബൈലാണോ, മൊബൈലിലാണോ സമാധാനം, വ്യക്തികളിലാണോ സമാധാനം എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കൂ. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവരോട് ഇരിക്കുമ്പോൾ ഒരു മണിക്കൂർ ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ഇത് പറഞ്ഞിട്ട് ആദ്യം എടുക്കാൻ പോകുന്ന എന്താ ഫോണാണല്ലേ. നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാർ പാസഞ്ചർ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കേട്ടുമുട്ടാം. നാളെ രാവിലെ സുമയ ഉണ്ടാവും, റേഡിയോ ജംഗ്ഷനിൽ ഞാനുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
10: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
11: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
12: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: കോച്ചിരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
0: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ഞാൻ ഗോപികയാണ്. പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഉള്ളത്. ഈ ഒരു ജൂൺ മഴക്കാലമാണ്. സിനിമാ പ്രേമികൾക്ക് ആവേശമാകാൻ ജൂൺ മാസത്തിലിതാ തിയേറ്ററുകളിലും പുതിയ റിലീസുകളുടെ പെരുമഴക്കാലമാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളതും പകയും പ്രതികാരവും നിറഞ്ഞതും മുതൽ ചലച്ചിത്ര സ്വപ്നങ്ങളും ഹൊറർ കോമഡികളും സാഹസികതകളും വരെ നിറഞ്ഞ വ്യത്യസ്തമായ പ്രമേയങ്ങളുമായാണ് ഈ ആഴ്ച ഒട്ടേറെ സിനിമാ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. രാംചരൺ നായകനാകുന്ന തെലുങ്ക് ചിത്രം പെദ്ദി ഇന്നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ നസ്ലൻ നായകനായി എത്തുന്ന അഭിനവ് സുന്ദർ നായക് ചിത്രം മോളിവുഡ് ടൈംസിന്റെ റിലീസ് ജൂൺ 5 ജയറാമും ഉർവശിയും ഏറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന പരിമള ആൻകോ എന്ന തമിഴ് ചിത്രത്തിന്റെ റിലീസും അതേ ദിവസം തന്നെയാണ്. ഇംഗ്ലീഷ് ചിത്രം സ്കാരി മൂവിയും ജൂൺ 5 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആര്യ നായകനായി എത്തുന്ന അനന്തൻ കാട് എന്ന ചിത്രത്തിന്റെ റിലീസ് ജൂൺ 25. അതുപോലെ തന്നെ വരവ് എന്ന ഷാജി കൈലാസ് ജോജു ജോർജ് ചിത്രവും ജൂണിൽ തന്നെയാണ് റിലീസിനെത്തുന്നത്. പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ടിയാൻ സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജയൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രമായ അനന്തൻ കാടിൽ തമിഴ് നടൻ ആര്യയാണ് നായകനായി എത്തുന്നത്. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ടാണ് ആര്യ ചിത്രത്തിലെത്തുന്നത്. വൻ വിജയമായി മാറിയ മാർക്ക് ആന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോസിന്റെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന 14-ാമത്തെ ചിത്രവുമാണിത്. കാന്താരയുടെ 2 ഭാഗങ്ങളുടെയും സംഗീത സംവിധായകനായ ബി അജ്നീഷ് ലോകനാഥ് ആദ്യമായി മലയാളത്തിലെത്തുന്ന സിനിമ കൂടിയാണ് ഇത് എന്നൊരു പ്രത്യേകതയും ഉണ്ട് ഇതിന്. ഇന്ദ്രൻസ് മുരളി ഗോപി, പുഷ്പ സിനിമയിലൂടെ ശ്രദ്ധേയരായ സുനിൽ അപ്പാനി ശരത്, നിഖില വിമൽ, ദേവ് മോഹൻ, സാഗർ സൂര്യ, റെജീന കാസാൻഡ്ര, ശാന്തി ബാലചന്ദ്രൻ, അജയ്, കന്നഡ താരം അച്യുത് കുമാർ തുടങ്ങിയ വലിയ ഒരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളത്തിലും തമിഴിലുമായി ഇറങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം അനന്തൻ കാടിൽ ഒട്ടേറെ അന്യഭാഷാ താരങ്ങളും ഒരുമിക്കുന്നുണ്ട്.

ബാക്ക് അഗൈൻ എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് റിലീസുകളുടെ പെരുമഴ കാലം കൂടിയാണ്. അപ്പൊ ഇതാ മലയാളികൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് മോളിവുഡ് ടൈംസ് അല്ലെ. ടീസർ റിലീസിന് പിന്നാലെ ബുക്ക് മൈ ഷോയും കീഴടക്കിയിരിക്കുകയാണ് ഈ ഒരു മൂവി. ഈ വരുന്ന ജൂൺ 5 ഈ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ബുക്കിംഗ് ഓപ്പണായി നിമിഷങ്ങൾക്കുള്ളിൽ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ആയി, ട്രെൻഡിംഗ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന മോളിവുഡ് ടൈംസിൽ ആരാധകർ ഇതുവരെ കാണാത്ത ലുക്കിലും സ്റ്റൈലിലുമാണ് നസ്ലിൻ എത്തുന്നത്. വിനീത് മാധവൻ എന്ന കഥാപാത്രത്തിന്റെ സിനിമയെന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് ഈ ഒരു സിനിമ. നസ്ലിൻ, സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിനയ

സുന്ദർ നായിക് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മോളിവുഡ് ടൈംസ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ തന്നെ നിർമ്മിക്കുന്ന ഈ ചിത്രം ഇതിനകം തന്നെ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് രാമു സുനിലാണ്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിശ്വജിത്ത് ഒടുക്കത്തിൽ, സംഗീതമൊരുക്കുന്നത് ജേക്സ് ബിജോയ്, എഡിറ്റിംഗ് നിതിൻ രാജ് അറോൾ ആൻഡ് ഡയറക്ടർ.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
2: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
5: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

എന്നാലും വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി നമ്മളിനി പോകുന്നത് ദൃശ്യം 3 എന്ന മൂവിയിലേക്കാണ്. മലയാളമല്ല, ബോളിവുഡിലേക്കാണ്. മോഹൻലാൽ നായകനായ ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ ബോളിവുഡ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സിനിമയുടെ ഹിന്ദി പതിപ്പിന്റെ റിലീസിനായിട്ടാണ്. ഇപ്പോഴിതാ ദൃശ്യം 3 ഹിന്ദിയുടെ ചിത്രീകരണം പൂർത്തിയായതായി അറിയിക്കുകയാണ് സംവിധായകനായ അഭിഷേക് പത്ത്. വികാര നിർഭരമായ കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും സംഘത്തിനും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പഥക് നന്ദി പറഞ്ഞത്. നല്ലതും ബുദ്ധിമുട്ടുള്ളതും ആശയക്കുഴപ്പത്തിലാക്കുന്നതുമായ ദിവസങ്ങളിലെല്ലാം സിനിമയോടൊപ്പം നിന്നതിനും എപ്പോഴും തങ്ങളുടെ ഏറ്റവും മികച്ചത് നൽകിയതിനും അദ്ദേഹം ഓരോരുത്തരോടും നന്ദി പറഞ്ഞു. ദൃശ്യം 3 ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞ കുറെ മാസങ്ങളായി. ഈ സിനിമയായിരുന്നു അവരുടെ ലോകമെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു മൂവിയിൽ മറ്റൊരു സസ്പെൻസ് കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് മലയാളം സിനിമയുടെ പതിപ്പിൽ നിന്നും വ്യത്യസ്തമായ കഥയാകും ഹിന്ദി റീമേക്ക് പറയുക എന്നാണ് സംവിധായകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഹിന്ദി പ്രേക്ഷകർക്കായി അദ്ദേഹം ഒരു വ്യത്യസ്തമായ, പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ട്രാക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതവിടെ നന്നായി വർക്കാകുമെന്നും മലയാളം പതിപ്പ് ഫാമിലി ഡ്രാമയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്, എന്നാൽ അതേസമയം ഹിന്ദി പതിപ്പിന് ഒരു ഫാമിലി ത്രില്ലറിന് കൂടുതൽ ഊന്നൽ നൽകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, സിനിമയുടെ ഘടന അങ്ങനെയാണ്. ട്രെയിലർ പുറത്തിറങ്ങുമ്പോൾ ഈ രണ്ട് ലോകങ്ങൾ എത്രത്തോളം വ്യത്യസ്തമാണെന്ന് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം.

വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പാർവതി തിരുവോത്ത് ആദ്യമായി പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഈ ഒരു മൂവിയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. 11 Icons ബാനറിൽ അർജുൻ സെൽവ നിർമ്മിച്ച് ഷഹദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. മലയാള സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ഒരു പുതിയ ബാനർ കൂടി എത്തുകയാണ്. ബാനറിന്റെ പേരിലെ പുതുമ പോലെ തന്നെ വ്യത്യസ്തതയാർന്ന ഒരു ചിത്രം തന്നെയായിരിക്കും പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഒരു ബിഗ് ബജറ്റ് സിനിമ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് ശേഷം പാർവതി തിരുവോത്തും, കിഷ്കിന്ന കാണ്ഡം എന്ന സിനിമയ്ക്ക് ശേഷം വിജയരാഘവനും മാത്യു തോമസും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ ഭരതൻ, ഉണ്ണിമായ, അസീസ് നെടുമങ്ങാട് തുടങ്ങിയവർക്കൊപ്പം മലയാളത്തിലെയും തമിഴിലെയും പ്രശസ്ത താരങ്ങൾ കൂടി അണിചേരും. ഒരു ഗംഭീര താരനിര തന്നെ ചിത്രത്തിലുണ്ടാവും. ഒരു പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ത്രില്ലർ സിനിമയുടെ തിരക്കഥ നിർവഹിക്കുന്നത് പി എസ് സുബ്രഹ്മണ്യവും വിജേഷ് തോട്ടിങ്ങലും ചേർന്നാണ്. ലോക എന്ന സിനിമയ്ക്ക് ശേഷം ചമൻ സാക്കോ എഡിറ്റിംഗും, രേഖാചിത്രം എന്ന സിനിമയ്ക്ക് ശേഷം അപ്പു പ്രഭാകർ ക്യാമറയും, മുജീബ് മജീദ് സംഗീതവും നിർവഹിക്കുന്നു. അപ്പൊ തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം മലയാളത്തിലെ മറ്റൊരു ബിഗ് ബജറ്റ് മൂവിക്കായി.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നേ.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
8: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
9: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
10: സ്റ്റേ ട്യൂൺ എൻ റേഡിയോ 91.2.

വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ്. ഞാൻ ഗോപികയാണ്. കൂടെയുള്ളത് വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ചെല അയ്യാവു സംവിധാനം ചെയ്ത സ്പോർട്സ് ഡ്രാമ ചിത്രം ഗാട്ടാ ഗുസ്തി രണ്ടാം ഭാഗത്തിന്റെ ടീസർ എത്തിയിട്ടുണ്ട്. വീരയുടെയും കീർത്തിയുടെയും അവരുടെ മക്കളുടെയും ഇടയിൽ സംഭവിക്കുന്ന വളരെ രസകരമായ കാര്യങ്ങളാകും ഈ രണ്ടാം ഭാഗത്തിലുണ്ടാവുക. ഐശ്വര്യ ലക്ഷ്മിയുടെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ആദ്യ ഭാഗത്തിലെ പ്രധാന ആകർഷണം. മലയാളിയായ പെൺകുട്ടിയായാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യ ഭാഗത്തിൽ അണിനിരുന്ന ആളുകൾ തന്നെയാകും രണ്ടാം ഭാഗത്തിലും ഉണ്ടാവുക. ഹരീഷ് പേരടി, ശ്രീജ രവി, കരുണാസ്, കാളി വെങ്കട് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. രമ്യ കൃഷ്ണൻ, മോക്ഷ എന്നിവരാണ് രണ്ടാം ഭാഗത്തിലെ പുതിയ ആളുകൾ. വെയിൽസ് ഫിലിം ഇന്റർനാഷണലും വിഷ്ണു വിശാൽ സ്റ്റുഡിയോസും ചേർന്നാണ് നിർമ്മാണം. ഷോൺ ഡോൾഡൻ ആണ് സംഗീതം. ഈ ഒരു മൂവി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് June 3. അപ്പോൾ ഇന്നത്തെ സിനിമ ടാക്കീസ് ദേയുടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ടാറ്റ, ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു കവിതാ പുസ്തകമാണ്. കഥാ കവിതകൾ എന്ന തലക്കെട്ടിൽ ചെമ്മനം ചാക്കോ എഴുതിയ പുസ്തകമാണ്. ചെമ്മനം ചാക്കോ ഇന്ന് നമുക്കൊപ്പമില്ല എന്നറിയാമല്ലോ. നൂറുകണക്കിന് ആക്ഷേപഹാസ്യ കവിതകൾ അദ്ദേഹം എഴുതിയത് നിത്യപ്രസക്തമായി ഇന്ന് നിലകൊള്ളും. തന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി എജിസ് ഓഫീസ് കയറിയിറങ്ങിയ അദ്ദേഹത്തിന് അവിടുത്തെ ഒഴിഞ്ഞ കസേരകൾ കണ്ടു. അതിനെക്കുറിച്ച് അദ്ദേഹം കവിത എഴുതി. എന്നാൽ സ്ഥാപന മേധാവിയായ അക്കൗണ്ടന്റ് ജനറൽ ക്ഷോഭിച്ചില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കവിത ഓഫീസിൽ പ്രദർശിപ്പിച്ചു, ഓഫീസിലെ വാർത്താ ബോർഡിൽ പ്രദർശിപ്പിച്ചു, ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള ഭരണാധിപന്മാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്ന ഒരു നാടാണ്. ഇന്ന് ഈ നാട് എങ്ങനെയിരിക്കുന്നു എന്നറിയാൻ ചെമ്മനത്തിന്റെ ചില കവിതകൾ വായിച്ചാൽ മതി. ചെമ്മനം എഴുതിയ 2000 അതിനു മുമ്പോ അല്ലെങ്കിൽ 2010 മുമ്പോ ഒക്കെ എഴുതിയ കവിതകളുടെ സമാഹാരം 2013 പ്രഭാത് ബുക്സ് പ്രസിദ്ധീകരിച്ച 42 കവിതകളുടെ സമാഹാരമാണ് ഇന്ന് എന്റെ കയ്യിൽ വശീകരിക്കുന്നത്. കഥാ കവിതകൾ എന്നാണ് തലക്കെട്ട്. ഇതിലെ ചില കവിതകളിലൂടെ മാത്രം നമുക്ക് കടന്നുപോകാം. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് മാധ്യമ സിൻഡിക്കേറ്റ്. മാധ്യമങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്ന റേഡിയോ ഉൾപ്പെടെയുള്ള TV ചാനൽ ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകൾ ഉൾപ്പെടെ സ്വകാര്യ ചാനലുകൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് സർവ്വകാര്യങ്ങളും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. അവരൊക്കെ സംശുദ്ധരാണ്, അവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. പക്ഷേ മാധ്യമങ്ങൾ അവരെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് ചെമ്മനം 2010 അതിനു മുമ്പോ എഴുതിയ ഒരു കവിതയാണ് മാധ്യമ സൃഷ്ടി. നമുക്ക് അതിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഘോരഘോരം പ്രസംഗിക്കും ജനത്തിന്റെ ചോര തിളയ്ക്കുന്ന ഭാഷയും ആംഗ്യവും. പാർട്ടിക്ക് വേണ്ടി ഉറങ്ങാത്തവൻ സ്വന്തം നാടിന്റെ ഭാവി പ്രതീക്ഷ പ്രഭാകരൻ. പാവങ്ങൾ തൻ സമുദ്ധാരണം തീവ്രമാം ജീവിത ദൗത്യം വളർന്ന നേതാവവൻ. ചെറ്റക്കുടിലിന്റെ യാതനാപൂർണമാം മുറ്റത്ത് നിന്നൊരു മന്നാര മാമരം. നോക്കൂ, പ്രഭാകരൻ എന്നൊരു നേതാവിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പ്രഭാകരൻ പ്രസംഗിച്ചു വളർന്നു. കവി എഴുതുന്നു, മന്ത്രിയായി തീർന്നു പ്രഭാകരൻ, ട്രാൻസ്പോർട്ട് മന്ത്രാലയമിനി ദേവാലയം ശുഭം. സത്യവും നീതിയും ഒത്തൊരുമിച്ചുള്ള മർത്തനായി തീർന്നാൽ അതാണ് പ്രഭാകരൻ. 1000 വണ്ടികൾ വാങ്ങി, വഴികളിലായവ നേരത്തിനോടി, സബാഷ് സബാഷ്. കാര്യക്ഷമതയാൽ നാളുതോറും കൃത്യനേരത്തുതിക്കുവോനല്ലീ പ്രഭാകരൻ. കണ്ടോ, ഇതൊക്കെയാണ് പ്രഭാകരന്റെ ഒരു അവസ്ഥ. ഈ പ്രഭാകരനെ കുറിച്ച് പിന്നീട് ഒരു വാർത്ത വന്നു. എന്താണത്? ഒട്ടും കുടിക്കാത്തവൻ കുടിക്കുമ്പോൾ തട്ടും കുടത്തോടെ എന്നത് മാതിരി വാങ്ങിയിരിപ്പു പ്രഭാകരൻ ഭാര്യതൻ ആങ്ങളതൻ പേരിൽ ഏക്കർ കണക്കിനായി. ഏലം വിളയുന്ന തോട്ടവും വീടുമെന്ന് ഏതോ പുതിയ പത്രത്തിലെ വാർത്തയെ മാന്യരെ തേജോവധം ചെയ്തൊടുക്കുന്ന മാധ്യമ സൃഷ്ടിയെന്നോതി പ്രഭാകരൻ. കണ്ടോ, പത്രത്തിൽ വാർത്ത വന്നു. ഇത്രയും സത്യസന്ധനായ ഇത്രയും ജനകീയനായ പ്രഭാകരൻ എന്ന നേതാവ് മന്ത്രി സ്വകാര്യമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു. അപ്പോൾ മന്ത്രി എന്തു പറഞ്ഞു? വളരെ സ്വാഭാവികമായിട്ടും അത് മാധ്യമ സൃഷ്ടിയാണ്. എന്നിട്ടോ, രണ്ടാമതും പാർട്ടി ഭൂരിപക്ഷം നേടി ഉണ്ടാക്കിയൊരു സർക്കാരിൽ പ്രഭാകരൻ ഊർജ്ജസ്വലനാം ഭരണാധിനായകൻ, ഊർജ്ജ വകുപ്പിന്റെ അധിപനാം മന്ത്രിയാൾ. ഉൽപാദനക്ഷമമാക്കും വകുപ്പെന്ന് കൽപ്പിച്ചു വേണ്ട നടപടി ചെയ്യുകയാൽ യന്ത്രമിടപാടുകൾക്കായി തിരക്കിട്ട് മന്ത്രി വിദേശത്ത് ചർച്ചയ്ക്ക് പോകയായി. കോടികളേറെ തുക വരും കൈതുതി ഗീഡിന് കമ്മീഷൻ ഏറ്റം കിടച്ചുപോൽ. ഭാരതൻ പേരിൽ അതൊക്കെ വിദേശത്തെ ബാങ്കിൽ ഭരണവിദഗ്ധൻ അടച്ചുപോൽ. പത്രങ്ങൾ വാർത്ത നിരത്തവേ അത്ഭുതസ്തബ്ധൻ ജനങ്ങളോടോതി പ്രഭാകരൻ. വീണ്ടും പറയുന്നു പഴയ പല്ലവി. മാന്യരെ തേജോവധം ചെയ്തൊടുക്കുന്ന മാധ്യമ ലോക സിൻഡിക്കേറ്റ് തൻ കളി. കണ്ടോ, പുതിയ വാക്കുകൂടി വന്നു, മാധ്യമ സിൻഡിക്കേറ്റ്. ഇനി നോക്കൂ, ഇനി ആളുകൾ ചില ചിന്തകൾ വന്നു, ചില സംശയങ്ങൾ വന്നു ആളുകൾ. പുത്രൻ വിദേശത്ത് കോടി മുടക്കേണ്ട വിദ്യാലയത്തിൽ പഠിക്കുന്നത് എങ്ങനെ? കട്ടയും കല്ലും ഇടിച്ചുതൻ വീടൊരു കൊട്ടാരമാക്കി പണിയുന്നത് എങ്ങനെ? കാത്തിരുന്ന് ഓരോന്ന് കണ്ടുപിടിക്കുന്ന മാധ്യമങ്ങൾക്കത്ര കണ്ണുകൾ കാതുകൾ? ഗൾഫിൽ പണിയെടുക്കുന്ന കൊച്ചച്ഛന്റെ ഉൾക്കനിവിൻ ഫലമൊക്കെയും മാന്യരെ. വല്ലാത്തൊരു എംബഡഡ് ജേർണലിസത്തിന് നല്ല നമസ്കാരം. ഓതി പ്രഭാകരൻ. കണ്ടോ, വലിയ വീടായി, തോട്ടമായി, എല്ലാ സൗകര്യങ്ങളുമായി മക്കൾ വിദേശത്ത് പഠിക്കുന്നു. ആരാണതിന് കാരണക്കാരൻ? ഗൾഫിൽ പണിയെടുക്കുന്ന കൊച്ചച്ഛനാണ്. ആ കൊച്ചച്ഛന്റെ സൗജന്യമാണ് എന്ന് പ്രഭാകരൻ പറഞ്ഞു. മുറ്റിത്തഴയ്ക്കുന്ന തൻകാര്യ വ്യഗ്രത ഇഷ്ടത്തിനൊത്ത കൂത്താടുന്ന ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച് കൂടെ നിർത്തി നക്കാപ്പിച്ച് ഇട്ടുകൊടുത്തു സമർത്ഥൻ പ്രഭാകരൻ. മാറ്റെത്ര കൂടി ആരോപണത്തിനും മാധ്യമ സൃഷ്ടിയായി തട്ടി പ്രഭാകരൻ. നല്ലവരായ നാട്ടാർ നിനയ്ക്കുന്നു, തീയില്ലാതെ പുക വല്ലതും വഴും തോടരെ. ചില ആളുകൾക്ക് ഒരു ചെറിയ സംശയം, ചിന്ന സംശയം. ഇനി കവി പരിഹാസത്തിലേക്ക് അടക്കുകയാണ്, കവിയുടെ സഹജമായ പരിഹാസം. ആയിടക്കെല്ലോ പ്രസവിച്ചു മന്ത്രിതൻ ജായ പെണ്ണാളിന്റെ മൂന്നാം പ്രസവമാം. ഒന്നാന്തരം കേൾവി മൂന്നാം പ്രവൃത്തിയിൽ ഒന്നല്ല രണ്ടല്ല മൂന്നുണ്ട് കുട്ടികൾ. ഇതിനിടയ്ക്ക് പ്രഭാകരൻ എന്ന മന്ത്രിയുടെ ഭാര്യ മൂന്ന് കുട്ടികളെ ഒറ്റയടിക്ക് പ്രസവിച്ചു. ഇനിയാണ് തമാശ. പത്രങ്ങളിൽ നവജാത ശിശുതൻ ചിത്രങ്ങളോടൊത്ത് വാർത്ത വന്നെത്തവേ, നാക്കിൻ തരിപ്പ് കുറയ്ക്കുവാൻ തങ്ങളുടെ മൂക്കിൽ വിരൽ വെച്ച് ചൊല്ലുന്നു നാട്ടുകാർ. ഭാഗ്യം, ഒരു കുട്ടി മന്ത്രിതൻ സ്വന്തമും ബാക്കി രണ്ടെണ്ണവും മാധ്യമ സൃഷ്ടിയും. ഇങ്ങനെ മന്ത്രി പറയുമോ എന്ന്, മൂന്ന് കുട്ടികളിൽ ഒരാൾ തന്റെയും മറ്റിരണ്ടെണ്ണം മാധ്യമ സൃഷ്ടിയുമാണെന്ന് പറയുമോ എന്നായിരുന്നു സംശയം. ഇതുപോലെ നിരവധി കവിതകളാണ്, എല്ലാ കവിതകളിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ഇതിന്റെ ആദ്യത്തെ കവിത, ഒന്നാമത്തെ കവിത വളരെ ചിന്തനീയമായ ഒരു കവിതയാണ്. അന്യന്റെ മൂക്ക് എന്നാണ് കവിതയുടെ തലക്കെട്ട്. നാടിന്റെ ഹൃദ്രക്തമൂറ്റിക്കുടിക്കുന്ന കോടീശ്വരനൊരാൾ ഉണ്ടായിരുന്നു പോൽ, ഒന്നിച്ചു കൂടിയ സമ്പത്തിനോടൊത്ത് കുന്നിച്ചയാൾ അഹങ്കാരവും ഗർവവും. ആ ധനാഢ്യന്റെ ഔദാര്യം കൊതിക്കുന്ന ബുദ്ധികളൊട്ടേറെ ആളുകൾ എപ്പോഴും വാലും ചുരട്ടിയ പൻ പ്രതാപത്തിന്റെ നാല് പുറത്തും ചുരുണ്ടു കിടന്നുപോൾ, കണ്ണഞ്ചുമാറാ പ്രഭു വാരി വീഴ്ത്തിയ സ്വർണ്ണ നാണ്യത്തിനാൽ വഞ്ചിത സൃഷ്ടികൾ, സാഡോപമൊട്ടുപേർ നാട്ടിലെപ്പോഴും ആ മൂഢപ്രഭുവിൻ സ്തുതിഗീത മോദിപോൽ, സർവപ്രതാപിയായി ഭാവിച്ച അഹംഭാവ ഗർവം ഉടലെടുത്തെത്തിയ മാതിരി നാടിന്റെ ഹൃദ്രക്തമൂറ്റിക്കുടിക്കുന്ന കോടീശ്വരനൊരാൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ സങ്കല്പ കഥാപാത്രങ്ങളാണ്, കവിയുടെ സങ്കല്പമാണ്. പക്ഷേ നമുക്ക് തോന്നുക ഇത് ആരെയോ ഉദ്ദേശിച്ചിട്ടാണ്. ഒരു സിനിമയിൽ ജഗതി പറയുന്നത് പോലെ ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ കവിക്കോ ഇത് വായിക്കുന്ന നമ്മൾക്കോ അവർ നമ്മുടെയോ കുറ്റമല്ല എന്ന് ഓർക്കും. മറ്റൊരു കവിതയിൽ ഇന്ത്യൻ കഴുത എന്നാണ് തലക്കെട്ട്. വിനയം വിസ്തൃതം ഭൂമി ധനവും കീർത്തിയും ചേർന്ന ധനികൻ എന്നൊരു നാട്ടിൽ പുലർന്നിരുന്നു. പേരും പെരുമയും കലർത്തതാം അവനേറ്റ മരുമയായൊരു മകൻ വളർന്നിടുന്നു. ഇങ്ങനെ അച്ഛന്റെയും മകന്റെയും കഥയിലൂടെ കടന്നുപോയിട്ട് ഒടുവിൽ, മോനെ കാത്തുകൊൾ ഭദ്രമായി, പിന്നുടയോന്റെ കരം നിന്നെ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അച്ഛൻ വിടവാങ്ങുന്നു. അങ്ങനെ ഒടുവിൽ പകച്ചു നിൽക്കുന്നു ഭോഷൻ പൈതൃക സംസ്കാരത്തിന് മികവറിയാത്തൊരു ഇന്ത്യൻ പൗരനെ പോലെ എന്ന് പറഞ്ഞ് ഒട്ടേറെ ആശയങ്ങൾ ചേർത്ത് വെച്ചുള്ള ഒരു കവിതയാണ് അത്. പിന്നെ മറ്റൊരു കവിതയിൽ, ആ കവിതയിലെ ചില വരികൾ കേൾക്കുമ്പോൾ നമുക്ക് അത് നിത്യപ്രസക്തമാണെന്ന് തോന്നുന്നു. ശബ്ദരാജ്യം എന്നാണ് കവിതയുടെ പേര്. പണ്ട് പണ്ടാണൊരു രാജ്യം ഭരിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു രാജാവ് ഭൂമിയിൽ. ശബ്ദങ്ങൾ ശബ്ദങ്ങൾ ശബ്ദങ്ങൾ മാത്രമാ പ്രതീശ്വരൻ എന്തിനേക്കാളും പ്രിയങ്കരം. ചെണ്ട കൊട്ടുന്നവർക്ക് അത്യുച്ഛമാം ശബ്ദമുണ്ടാക്കിടും ചെണ്ട നൽകി നിർവാലകൻ നിർലാപകൻ. പോലീസുകാർ കേറ്റം ഒച്ചയുണ്ടാക്കാം വിസിൽ ലോകനാഥൻ കൊടുത്തു സന്തുഷ്ടനായി. ഇങ്ങനെ ഒച്ചകൾ മാത്രം. അങ്ങനെയൊരു ശബ്ദരാജ്യമാണ് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പലപ്പോഴും നമുക്ക് തോന്നും. ശബ്ദരാജ്യമാണ്, ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ല, ശബ്ദങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ ധാരാളം എല്ലാ കവിതകളിലൂടെ കടന്നു പോകാൻ നമുക്ക് നേരമില്ല. ഓരോ കവിതയും വായിക്കുമ്പോൾ കവി ഇന്നും ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കവികളുടെ പ്രത്യേകത ഏതാണ്? എഴുത്തുകാരുടെ പ്രത്യേകത ഏതാണ്? കവികൾ ദീർഘദൃഷ്ടികളാണ്. അവർ ഈ കാലത്തെ മുന്നേ നടക്കുന്നവരാണ്. ഈ നാട് എങ്ങനെയാവും എന്ന് അവർക്കറിയാം. കഥാകവിതകൾ ചെമ്പനൻ ചാക്കോ, പ്രഭാത് ബുക്ക് ഹൗസ്. നന്ദി.
0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ, ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജൂൺ 4 ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ ലഭിക്കാവുന്ന അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. അടിയന്തര സഹായത്തിനായി 1077 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം. മഴ ശക്തമാകുമ്പോൾ പരമാവധി വീടുകൾക്കുള്ളിൽ കഴിയുന്നതാണ് ഉചിതം. പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്ക് അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാകും. വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 7 വരെയുള്ള സമയങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരിമിതപ്പെടുത്തണം. ബീച്ചുകൾ, പുഴകൾ, തോടുകൾ, വെള്ളക്കെട്ടുകൾ എന്നിവയിൽ ഇറങ്ങരുത്. ചാലുകളിലോ ചപ്പാത്തുകളിലോ ശക്തമായ നീരൊഴുക്കുണ്ടെങ്കിൽ മുറിച്ചു കടക്കരുത്. ഇടിമിന്നലുള്ളപ്പോൾ പുറത്തിറങ്ങരുതെന്നും മരങ്ങൾക്കും ചെറിയ ചാലുകൾക്കും അരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വെള്ളപ്പൊക്ക ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലേക്ക് സന്നദ്ധ പ്രവർത്തകർ അല്ലാത്തവർ സന്ദർശനം നടത്തരുത്. കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണം. തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കുകയും രേഖകളും വിലപ്പെട്ട വസ്തുക്കളും സുരക്ഷിതമായി വയ്ക്കുകയും വേണം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. നിലവിൽ കടലിലുള്ളവർ തിരിച്ചെത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്കും കോസ്റ്റൽ പോലീസിനും നിർദ്ദേശം നൽകി. അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും മുറിച്ചുമാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൊതുമരാമത്ത് വകുപ്പിനും കെട്ടിടങ്ങളുടെ മുകളിലും റോഡരിയിലും ബോർഡുകളുടെയും ബാനറുകളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തദ്ദേശ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകി. ആശുപത്രികളിൽ തടസ്സമില്ലാതെ വൈദ്യുതി KSEB ഉറപ്പാക്കും. 6 താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ കെട്ടിടങ്ങളാക്കേണ്ട കെട്ടിടങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് തയ്യാറാക്കാൻ വില്ലേജ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. കിണർ നിർമ്മാണം, മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിരോധിച്ചു. സാമൂഹിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും എമർജൻസി ലൈഫ് സപ്പോർട്ട് വിദഗ്ധന്റെ സേവനത്തോടെ പ്രവർത്തിക്കും. താലൂക്ക് തലങ്ങളിൽ അടിയന്തര മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കാനും ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യം നേരിടാൻ ഭക്ഷ്യധാന്യങ്ങളും മണ്ണെണ്ണയും കരുതി വയ്ക്കാൻ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ ബസ്സുകൾ ലഭ്യമാക്കാൻ KSRTCക്കാണ് ചുമതല. ജൂൺ 5 മുതൽ 7 വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരച്ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങളും നിർത്തിയിടരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ ചില്ലകൾ വെട്ടിയൊതുക്കണം. പൊതുയിടങ്ങളിൽ ഇത്തരം മരങ്ങളുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കാം. ഉറപ്പില്ലാത്ത പരസ്യബോർഡുകൾ, വൈദ്യുത തൂണുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യാം. കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും കോണികൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണം. കാറ്റ് വീശി തുടങ്ങുമ്പോൾ ജനലുകളും വാതിലുകളും അടച്ചിടണം. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറണം. ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈ എടുക്കണം. വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീണ് അപകടങ്ങളുണ്ടാകാം. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ KSEBയുടെ 1912 കൺട്രോൾ റൂമിലോ 1077 എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം. അതേസമയം തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ രാത്രി മുതൽ കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ മഴ പെയ്യുന്നുണ്ട്. നാളെ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം എത്തുന്നതോടൊപ്പം തെക്കുപടിഞ്ഞാറൻ, തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങൾ, ബംഗാൾ ഉൾക്കടലിന്റെ വിവിധ ഭാഗങ്ങൾ, തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ബാക്കി ഭാഗങ്ങൾ, വടക്കുകിഴക്കൻ, മധ്യകിഴക്കൻ, മധ്യപടിഞ്ഞാറൻ, തെക്കുപടിഞ്ഞാറൻ

0: ുകളിലും എത്തുന്നു. ഇന്നലെ തുടങ്ങിയ പരിശോധന നാളെ അവസാനിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്കൂളുകളിലും പരിശോധന നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയ കെട്ടിട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെയും കാലാവധിയും പരിശോധിക്കും. സ്കൂളിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ശുചിത്വവും ആരോഗ്യ പരിപാലനവും ഉച്ചഭക്ഷണ പദ്ധതിയുടെ പ്രവർത്തനം, അടുക്കള സംഭരണ സൌകര്യങ്ങൾ എന്നിവയെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനാണ് നിർദ്ദേശം. ഡിഇഒ എഇഒ ഓഫീസ് ഉദ്യോഗസ്ഥരും സമഗ്ര ശിക്ഷാ കേരള ഉദ്യോഗസ്ഥരുമാണ് പരിശോധന നടത്തുന്നത്. ജില്ലാ പ്രോഗ്രാം കോ ഓർഡിനേറ്റർമാർ, ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഫീൽഡ് ഓഫീസർമാരുടെ സഹായവും തേടിയിട്ടുണ്ട്. പ്ലസ് വൺ പ്രവേശനത്തിന് മുഖ്യഘട്ടത്തിലേക്ക് അപേക്ഷിച്ചത് 444,124 പേർ. അപേക്ഷകരിൽ 414,470 പേരാണ് SSLC പാസ്സായവർ. 19,890 പേർ CBSE, 2,083 പേർ ICSE, 7,681 പേർ മറ്റുള്ളവ എന്നീ വിഭാഗങ്ങളിലാണ്. ട്രയൽ അലോട്ട്മെന്റ് 8 പ്രസിദ്ധീകരിക്കും. 15 ആദ്യ അലോട്ട്മെന്റ്. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റിന് ശേഷം ജൂലൈ 2 ക്ലാസുകൾ ആരംഭിക്കും. ജൂലൈ 13 മുതൽ സപ്ലിമെന്ററി പ്രവേശന നടപടികൾ ആരംഭിക്കും. പ്ലസ് വണ്ണിന് കൂടുതൽ അപേക്ഷകൾ ഇത്തവണയും മലപ്പുറം ജില്ലയിൽ തന്നെ. പട്ടികക്ഷേമ വകുപ്പിന് കീഴിലുള്ള 6 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് 1,996 പേർ അപേക്ഷിച്ചിട്ടുണ്ട്. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് നാളെ രാവിലെ 6:30 ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 10,000 മീറ്റർ ഓട്ടമാണ് ആദ്യ ഇനം. 6 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലയിലെ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും മുൻ ദേശീയ താരങ്ങളും പങ്കെടുക്കും. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ അത്ലറ്റിക് സീനിയർ ചാമ്പ്യൻഷിപ്പിനുള്ള സംസ്ഥാന ടീമിന്റെ സെലക്ഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ മേളയുടെ ഭാഗമാകും. ഏകദേശം 500 താരങ്ങളാണ് 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. 23 ഇനങ്ങളാണ് മത്സരത്തിന്റെ ഭാഗമായി ഉള്ളത്. സ്വർണവില 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം താഴ്ന്നു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 14,310 രൂപയിലെത്തി. പവൻ വില 80 രൂപ താഴ്ന്ന് 1,14,480 രൂപ. അതേസമയം രാജ്യാന്തര വില കൂടുകയാണ്. ഇത് കേരളത്തിലെ വില കൂടാനും വഴിയൊരുക്കുമോ എന്ന ആശങ്കയുണ്ട്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എൻ റേഡിയോ 91.2.
1: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ധവളപത്രം പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യവകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാണ് ധവളപത്രമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ധനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം സഭയിൽ അറിയിച്ചു.
1: ഒരു രഹസ്യ ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കി. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം.
0: സഭയിൽ വെച്ച് ധനസ്ഥിതി റിപ്പോർട്ടിൽ ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായിട്ടില്ലെന്ന് ഗവർണറുടെ നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നതായും പരാമർശമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ടി എ ഡി ആർ കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നു. കെ എസ് ആർ ടി സി, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. പട്ടികജാതി, പട്ടികവർഗ്ഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിൽ കാർഷികാവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുംകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. ജൂൺ 16 ഹർജി വീണ്ടും പരിഗണിക്കും. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. ആലുവ റൂറൽ പോലീസാണ് വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരാഞ്ഞ് കേരള ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡിന് ശേഷം തിരിച്ചിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായി. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ കനത്ത നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. പുരാതന കാലത്തെ തോടുകളും കൈവഴികളുമെല്ലാം നികത്തിയത് ഇപ്പോൾ വിനയായി മാറി.
0: മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിതാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 കെട്ടിടം തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആളപായമില്ല. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. അഹമ്മദാബാദിലെ ട്രാൻസ് സ്റ്റേഡിയത്തിൽ 5 നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400 താരങ്ങൾ പങ്കെടുക്കും. ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാൻ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 72 ഉയർന്ന് 74,418 നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 114,480 ഗ്രാമിന് 14,310 ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നാളെ നടക്കും. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിലുള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പൊന്നൻശിവേലിയും ആരാധന സദ്യയുമുണ്ടാകും. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിൽ. പ്രതികളിൽ നിന്നും 437.28 ഗ്രാം MDMA ആഡംബരക്കാറും 1,00,000 പിടിച്ചെടുത്തു. കൊച്ചി സിറ്റി ഡാൻസ് അപ്പ് സംഘമാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്രം പുരസ്കാര ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം. കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സമിതി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധന ഇന്ന്. MC റോഡിൽ ചിങ്ങമനം മുതൽ സംക്രാന്തി വരെയുള്ള ഇടങ്ങളിൽ നിലവിലെ ഗതാഗത സാഹചര്യം വിലയിരുത്തുന്നതിനാണ് പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു, പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: പ്രധാന വാർത്തകൾ. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. കെഎസ്ആർടിസി, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
1: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
0: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. നന്ദിപ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ 2ാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അഗത് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്തിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
3: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1,00,000 രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
4: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 നിന്നുള്ള 400 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 6 ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 ഉയർന്ന 74,418, നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,14,480, ഗ്രാമിന് 14,310 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 കിഫ്ബി വായ്പാ ബാധ്യത 21,000 ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: പതിരും.
1: ഭവാനി മോന്തയം വീർപ്പിച്ചോണ്ട് പോന്നു ചേട്ടാ.
2: താൻ പറഞ്ഞത് സ്വല്പം കടുപ്പം കൂടിപ്പോയി.
1: പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ? ഈ നാട്ടിൽ ആർക്കെല്ലാം വൈറൽ പനി വന്നു? അവിടെ ഭർത്താവിന് മാത്രം വന്നത് അയലത്തുകാരൻ രാമേന്ദ്രൻ ക്ഷുദ്രം ചെയ്തിട്ടാന്ന് പറഞ്ഞ പിന്നെ ദേഷ്യം വരുത്തില്ലയോ?
2: പണ്ടേ ഭവാനി അങ്ങനെ. അവിടെ വീട്ടിലെ കുഞ്ഞിനസുഖം വന്നാലും ആടിന് സുഖമില്ലാതെ വന്നാലും അവള് മരുന്ന് മേടിക്കുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടത്തേ ഉള്ളൂ.
1: ഇങ്ങനെയൊക്കെ ചെന്ന് പറയുമ്പോ ചരട് ജപിച്ച് കെട്ടാനിരിക്കുന്നവനെ വേണോ ആദ്യം അടിക്കാന്? ചരട് ജപിച്ചു കൊടുക്കുന്ന സുന്ദരേശന്റെ കൈ ഒടിഞ്ഞായിരുന്നല്ലോ. പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടാഞ്ഞെന്താ?
2: ഓരോ തരം അന്ധവിശ്വാസം.
1: അങ്ങനെയാണെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ഓമയൂരിലെ ഗോപാലകൃഷ്ണൻ തെണ്ടി കുത്തുവാള എടുക്കാൻ മന്ത്രം ജപിച്ചു തരുവോ?
2: ഇങ്ങനൊന്നും ഭവാനിയോട് പറഞ്ഞാൽ അവക്ക് മനസ്സിലാവത്തില്ല. അവൾ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന കാശിന്റെ ബഹുഭൂരിഭാവവും ജോത്സ്യർക്കും തിരുമേനിമാർക്കും കൊടുക്കും.
1: അവിടെ ഭർത്താവ് ഒരു ഞഞ്ഞാമുഞ്ഞായ. നാട്ടിലുള്ള ആണുങ്ങൾ ആയിരുന്നെങ്കിലേ ഒറ്റ തവണയെ ചരടും ജപിച്ചോണ്ട് ചെല്ലത്തുള്ളായിരുന്നു.
2: നമ്മുടെ ചക്കിന്റെ അയ്യത്തെ മനോഹരന്റെ കുടിനിർത്താനെ അവന്റെ ഭാര്യ കുറെ ചരട് ജപിച്ചു കൊടുത്തതാ. ചരട് ജപിച്ചു കെട്ടിയ ദിവസം തന്നെ അവൻ എന്നും അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിച്ചിട്ട് ചരട് അങ്ങ് കൂട്ടിച്ചു കളഞ്ഞു.
1: അക്കണക്കിന് നമ്മുടെ താലിത്തറയിലെ വിനോദിന്റെ ഭാര്യ ഡീസന്റ് ഒരു ചരട് ജപിക്കാനും പോകത്തില്ല, ഒരു ജോത്സ്യനെ കാണാനും പോകത്തില്ല.
2: ഇനി വേറെ രസം നടക്കും. താൻ ഭവാനിയോട് ചൂടായി സംസാരിച്ച കാര്യം ഈ വാർഡ് മുഴുവൻ നടന്നു പറയും. അവള്
1: പറയട്ടെ, മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ട് നടക്കട്ടെ. ഞാൻ ഒരു വാർഡിലും പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശവും ഇല്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനും പോകുന്നില്ല.
2: ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ഭവാനിയുടെ തൊട്ടയിലത്ത് താമസിക്കുന്ന ജോർജ് കുട്ടി അച്ചായന് ഡെങ്കിപ്പനി വന്നായിരുന്നല്ലോ. അവിടെ ചെന്ന് ഭവാനി എന്താ ചരടിന്റെ കാര്യം പറയാഞ്ഞത്?
1: വിവരമറിയും, ശോശാമ ഭവാനിയെ നിർത്തി പൊരിക്കും.
3: ഒരു ചായതാ.
1: എടാ ശശി, നിങ്ങളുടെ ഏരിയ വന്ന് വന്നങ്ങ് അലമ്പായല്ലോടാ.
3: ഞങ്ങളാരും ഒരു അലമ്പനും പോയിട്ടില്ല മാവി.
2: എന്നാലും എന്തേലും ഒക്കെ ഒരു പ്രശ്നം വന്നാലേ അത് നാട്ടുകാരുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പേ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ?
3: നാട്ടുകാർ പറഞ്ഞ അമ്മാവാ ഞാൻ പോലും പറഞ്ഞത്.
1: അല്ല, ഈ നാട്ടുകാര് പറഞ്ഞു പരത്തുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
3: ഒരു കാര്യമില്ല.
2: എടോ തന്നോടെ ഞാനത് പറഞ്ഞില്ലയോ? അന്നേരം ഞാൻ എന്തോ പറഞ്ഞത്?
1: അത് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ ഞാനും അതങ്ങ് വിശ്വസിച്ചു പോയി.
3: അമ്മാവി, ചെറുനാട്ടൻ സുരേഷിന്റെ മോള് ഒരു പാവം പെങ്കൊച്ച. ആ കൊച്ചു കോളേജിൽ പോകുമ്പോ നമ്മുടെ ഉപ്പിന്റെ അയ്യത്തെ വേണുവിന്റെ മോൻ സ്ഥിരമായിട്ട് അതിനെ ശല്യപ്പെടുത്തായിരുന്നു.
1: ആ കൊച്ചിന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നോ? നല്ല നാല് വർത്തമാനം ആദ്യം ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ പ്രശ്നം തീർന്നേനെ.
2: എടാ, ഈ കൊച്ച് അവസാനം അതിന്റെ തള്ളയോട് എന്ത് പറഞ്ഞു കാണും?
1: പറയണമല്ലോ.
3: ആ പറഞ്ഞതാ പ്രശ്നമായത്. തള്ള സുരേഷിനോടും പറഞ്ഞു.
1: എന്നിട്ട് സുരേഷ് ചോദിക്കാൻ ചെന്നോ?
3: പോയില്ല, നേരെ പോയി വേണുവിനെ കണ്ട് സംസാരിച്ച് അത് ഒതുക്കാവായിരുന്നു. പക്ഷെ സുരേഷ് ഇക്കാര്യം മനസ്സിൽ വെച്ചോണ്ടിരുന്നു.
2: ശല്യപ്പെടുത്തുന്ന ചെറുക്കനെ വടിയിൽ തടഞ്ഞു നിർത്തി സൗകര്യം പോലെ ചോദിക്കാമെന്ന് വിചാരിച്ചു കാണും.
3: അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയെ സുരേഷും മുട്ടിന്റെ അയ്യത്തെ ദാമോദരനും മൈക്കാടിനും പോകുന്ന രവീന്ദ്രനും കൂടിയേ ബാറി കയറി.
1: ഫസ്റ്റ് തങ്കപ്പെട്ട രണ്ടു പേരാ സുരേഷിന്റെ കൂടെ പോയത്.
3: രണ്ടെണ്ണം അകത്ത് ചെന്നപ്പോ സകല കാര്യവും സുരേഷ് അവരോട് അങ്ങ് പറഞ്ഞു.
2: എന്തൊരു വിട്ടിയായി സുരേഷ്.
3: ഏതായാലും ദാമോദരൻ ചേട്ടൻ രാത്രി വന്ന് പുള്ളിയുടെ ഭാര്യയോട് പറഞ്ഞു.
1: ചെല്ലമ്മ അപ്പൊ തന്നെ 100,000 പേർക്ക് ന്യൂസ് എത്തിച്ചു കാണും.
3: രവീന്ദ്രൻ അവന്റെ ഭാര്യയോടും പറഞ്ഞു. അവള് തയ്യൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്ന് വിതരണം അങ്ങ് നടത്തി.
1: പക്ഷെ അവര് പറഞ്ഞ് ശല്യപ്പെടുത്തിയെന്നല്ലയോ?
3: ഒരു പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. പക്ഷെ നാട്ടുകാര് പലരും പറഞ്ഞു പറഞ്ഞ് ആ പെണ്ണും വേണുവിന്റെ മോനും തമ്മിൽ അടുപ്പമായിരുന്നെന്നും പ്രണയം തെറ്റിയപ്പോ ചെറുക്കൻ വഴി തടഞ്ഞു നിർത്തി ശല്യപ്പെടുത്തിയെന്നു.
2: വളരെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു കാര്യം വെറുതെ വഷളാക്കി.
1: രഹസ്യമായി ഒതുക്കേണ്ട സ്ഥലം ചർച്ച ചെയ്ത സ്ഥലമേതാ? ബാറ്. വെള്ള ഉള്ളിൽ ചെന്നു കഴിഞ്ഞപ്പോ അകത്ത് കിടന്ന രഹസ്യമെല്ലാം വെളിച്ചാടി. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കുക തന്നെ വേണം. ഗോപ്യമായി വെക്കേണ്ടത് പുറത്തുവിട്ടാൽ പുറലോകമറിയും മനം കെടും.
4: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ കെ ജി വിങ്ങിൽ 4 താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൽ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

0: എന്തൊരു നാറ്റത്. ആദ്യം വലി നിർത്തി, എന്നിട്ട് മതി ഉമ്മ.
1: ഓക്കെ നിർത്തി.
0: ശരിക്കും വലി നിർത്തിയോ?
1: ഉമ്മ നിർത്തി.

0: പൊന്നുമോനെ ബലി നിർത്തിക്കോ. ഇനി മുതല് പൊന്നുമോൻ ബലി നിർത്തിക്കോന്ന്.
1: എന്ത് മുതല്?
0: ഇപ്പൊ മുതല്.
1: ഓക്കെ, ശരി, സമ്മതിച്ചു.
0: ശരിക്കും എന്നാ വാക്ക് തെറ്റിച്ചു വലിച്ചാല്?
1: ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ച നീ എന്റെ കരണം നോക്കി പൊട്ടിച്ചോ.
0: ശരിക്കും പൊട്ടിക്കും.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

മമ്മൂട്ടി സ്ലേറ്റിന്റെ മറുപുറങ്ങളിൽ എത്ര മഷിത്തണ്ടുകൊണ്ട് മായ്ച്ചിട്ടും മാഞ്ഞു പോകാത്ത ചില ഓർമ്മകളുണ്ട്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. കാലം മാറ്റി എഴുതിയ കഥകളുടെ ലോകത്തു കൂടി ജീവിതം കണ്ടും കേട്ടും സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് നമ്മൾ, അല്ലെ? കാലത്തിന്റെ മാറ്റങ്ങളെക്കാൾ ആ കാലത്തെ നമ്മൾ മാറ്റിമറിച്ചതാണ് കൂടുതൽ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. വീണ്ടും ഒരു സ്കൂൾ തുറക്കുന്ന വേളയിലാണ്. June 1 സ്കൂൾ തുറക്കുകയാണ്. ഇത്തവണ റഫീഖ് അഹമ്മദിന്റെ രചനയിൽ പുതിയ പ്രവേശന ഉത്സവ ഗാനം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല കേട്ടോ, സ്കൂൾ തുറപ്പിൻ പുതിയതല്ലാത്തത് എന്താണുള്ളത്? വസ്ത്രം പുതിയത്, ബാഗ് പുതിയത്, പുതിയ കൊട, അങ്ങനെ എന്തെല്ലാം പുതിയ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ, കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ എല്ലാം പുതിയതിന്റെ കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ആ പുതിയൊരു ലോകത്തു കൂടി പുതിയ കാലത്ത് കടന്നു പോകുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ നമ്മൾ അനുഭവിച്ചതും നമ്മൾ കണ്ടതുമായ ചില പ്രവേശന ഉത്സവ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. ആ ഓർമ്മയിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഒരു കാലത്തിന്റെ സ്കൂൾ തുറപ്പും ഇന്നത്തെ സ്കൂൾ തുറപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങളെ ഓർത്തെടുക്കാം. അതിലെ ഇഷ്ടങ്ങളെ, നഷ്ടങ്ങളെ ഒക്കെയൊക്കെ നമുക്ക് ചേർത്ത് വെക്കാം. ഒരു പക്ഷേ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളും ഓർമ്മകളിൽ പലതും അനുഭവിക്കുന്നുണ്ടാകും. അല്ലെങ്കിലും അനുഭവമാണല്ലോ ജീവിതം. കുറച്ചു സമയം, കുറച്ചു നേരം നമുക്ക് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

കുട്ടിക്കാലത്ത് സ്കൂൾ തുറപ്പെന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരുപാട് പുതുമയുടെ കൗതുകങ്ങളായിരുന്നില്ല. പലപ്പോഴും ജ്യേഷ്ഠന്റെ ചെറുതാക്കിയ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ചേച്ചിയുടെ ചെറുതാക്കിയ പാവാടയുടുപ്പും, അതുപോലെ സ്കൂൾ പുസ്തകങ്ങളെ മറ്റെല്ലാ മുൻവർഷങ്ങളിൽ ഉപയോഗിച്ചതൊക്കെ വാങ്ങി ഉപയോഗിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പുതുതായി ഉണ്ടാവുക ഒരു ജോഡി യൂണിഫോം, പിന്നെ ഒരു ചെരുപ്പും ഒരു സ്ലേറ്റും പെൻസിലും മാത്രമാണ്. അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ പുതിയതായി വാങ്ങുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായൊരു വിപണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. സ്കൂൾ തുറക്കലെന്ന് പറയുന്നതേ ഒരു വിപണിയുടെ ഉത്സവമാണ്. ഏതാണ്ട് മെയ് പകുതി ആവുമ്പോഴേക്കും ഒരുപാട് വമ്പൻ ഓഫറുകളുമായി ബ്രാൻഡ് ബാഗുകൾ, ബാട്ടിൽ ബോട്ടിലുകൾ, ട്രെൻഡിംഗ് ആയ കുടകൾ, ലഞ്ച് ബോക്സുകൾ ഒക്കെ ഒരു ഷോപ്പിംഗ് മാമാങ്കമായി മാറുകയാണ് സ്കൂൾ തുറക്കൽ. ആ തുറക്കലിന്റെ ആഘോഷം സൂപ്പർ മാർക്കറ്റിലും കടയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വീട്ടിലാകെ സ്കൂൾ തുറക്കുന്നതിന്റെ ചർച്ചയാണ് കേട്ടോ. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ തുറക്കലിന്റെ ഓർമ്മയും വേദനയും ഒക്കെ ആ സ്കൂൾ തുറന്നാൽ വീണ്ടും കളിമതിയാക്കി വെള്ളത്തിലിറങ്ങാതെ പാടത്ത് പോകാനാകാതെ സ്കൂളിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിക്കുന്ന കുഞ്ഞു ഹൃദയങ്ങളുടെ വേദനയായിരുന്നു. അന്നുള്ളവർക്ക് ആ കാര്യത്തിൽ വലിയ നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് നിരാശയ്ക്ക് കാരണമാകുന്നത്. അതുകൊണ്ടേ സ്കൂളിൽ ചേർക്കുക, ആ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ ഇന്നത്തെ പോലെ വല്ലതുമാണോ? ജനന തീയതി ഒട്ടുമിക്ക ആളുകൾക്കും മെയ് മാസമാണ് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചാലേ, തീയതി ഒപ്പിച്ച് വയസ്സ് തികയ്ക്കാൻ വേണ്ടി ചേർക്കാനിരിക്കുന്ന ആള് അതങ്ങ് എഴുതി വെക്കുകയാണ്. അതിൽ പോലും വലിയ ആത്മാർത്ഥത ഒന്നുമില്ല. ഇന്നതുകൊണ്ടാണ് മെയ് മാസത്തിലെ എല്ലാവരും കൂട്ടത്തോടെ വിരമിക്കുന്നത്. ഒരു പക്ഷേ അന്നത്തെ പ്രസവ ആശുപത്രിയുടെ എണ്ണം എടുത്താലേ ആ നമ്പരുമായി ഒരു ബന്ധവും കാണില്ല എന്ന് പറഞ്ഞാലേ മെയ് മാസം ആഗോള പ്രസവ മാസമാക്കി മാറ്റിയത് ഈ സ്കൂൾ പ്രവേശനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇന്നങ്ങനെയാണ്, ജന്മദിനം, അതിന്റെ മണിക്കൂർ, വിനായിക, നാഴിക ഒക്കെ നോക്കി. പാതിരാത്രിയാണെങ്കിലേ ആ സമയത്ത് കേക്ക് മുറിക്കുന്നവരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

തുറക്കേണ്ട പഠന സാമഗ്രികൾ. അത് അന്നത്തെ കാലം ഇന്നത്തെ കാലവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. അന്നൊരു പുതിയ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ മണം എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ ആസ്വദിച്ചത്. പുസ്തകവും ബുക്കും തുറന്ന് എത്ര പ്രാവശ്യമാണ് മണത്ത് നോക്കിയിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മൂക്കിൽ ആ മണം വന്നിട്ടുണ്ടാകും. പേജുകൾ മറിച്ച് അതിന്റെ നടുവിൽ മണക്കുമ്പോൾ ഉണ്ടാകുന്ന മണം. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഒരു പുതുമയല്ല. അന്നൊരു കവർ കൊണ്ട് പുസ്തകം പൊതിയുക എന്നൊക്കെ പറയുന്നത്, പിന്നെ ഒരു പെൻസിൽ, മഷിപ്പേന, മായ്ക്ക് റബ്ബർ എന്നാണ് പറയുന്നത്. അത് മായ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു റബ്ബറിന് പേരുണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനെയുള്ള സാമഗ്രികൾ ചേർത്ത് വെച്ച് ഒരു മനോഹരമായ ഒരു തുണിസഞ്ചിയും കൂടെ കിട്ടിയാൽ ലോകം കിട്ടിയ സന്തോഷമായിരുന്നു. അതൊരു വലിയ ഭാഗ്യം കൂടിയാണ്. പക്ഷേ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് നീട്ടിക്കൊടുത്ത് നോക്കണം. അവരത് ദൂരേക്കെറിയും. കാരണം പുതിയ കാലത്തിന്റെ പേനകളും ബോക്സുകളും എന്തിന്, വാട്ടർ ബോട്ടിലുകളും ഒക്കെ. എന്നാലേ പണ്ടത്തെ കാലത്തെ അന്ന് വാട്ടർ ബോട്ടിലുകൾ വഴിയിൽ കാണുന്ന പൈപ്പായിരുന്നു. വീട്ടിൽ നിന്നും വെള്ളം കുടിച്ചിട്ട് പോയാൽ പിന്നെ പള്ളിക്കൂടത്തിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കും. ആ ഉപ്പുമാവും ഉണ്ടാക്കാനും കഞ്ഞി വെക്കാനുമൊക്കെ അതേ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്നതൊന്നും ചിന്തിക്കാനേ കഴിയില്ല. തിളപ്പിച്ചാറിയ വെള്ളവും ബോട്ടിലുകളിലാക്കി, കൂടാതെ 10 മണിക്കും 1 മണിക്കും 4 മണി എന്നൊക്കെ പറഞ്ഞ് വിവിധ തരത്തിലുള്ള കടികൾ നിറച്ചുകൊണ്ടാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. പിന്നെ അന്നേ സ്കൂളിൽ ചേർത്താൽ അന്ന് ക്ലാസ് ടീച്ചറിനെയോ ഹെഡ് മാസ്റ്ററിനെയോ പരിചയപ്പെട്ടാൽ പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുമ്പോഴാണ് അച്ഛനോ അമ്മയോ സ്കൂളിലേക്ക് വരുന്നത്. എന്നാലേ ഇപ്പോൾ അങ്ങനെയല്ല. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ തുറന്നു കഴിഞ്ഞു. അതിൽ അധ്യാപകരും കുട്ടികളുടെ രക്ഷിതാക്കളും എല്ലാവരും ഉണ്ടാകും. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്നതുപോലെ പാട്ടും ഡാൻസും ഒക്കെ നിറയുന്ന പുതിയ കാലത്തിന്റെ കാഴ്ചകളാണ്. പിന്നെ അന്ന് ആദ്യമായി സ്കൂളിലേക്ക് പോകുമ്പോഴേ കരഞ്ഞ് കരഞ്ഞ് വീട്ടിലേക്കൊന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി ചിലപ്പോഴേ വടിയെടുത്തും കാണിച്ചും വഴക്കും പറഞ്ഞാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, ഇന്ന് പ്രവേശന ഉത്സവം എന്ന് പറയുന്നത് വലിയൊരു സന്തോഷത്തിന്റെ മിഠായിയും ബലൂണും കളിയും ചിരിയും അതിന്റെ ഒരുക്കങ്ങളുമായി ഒരു ഉത്സവ സമാനമായ ഒരു അന്തരീക്ഷമാണ്. അന്നൊന്നും ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ രക്ഷകർത്താക്കളും സ്കൂളിൽ കൊണ്ടാക്കും. ചിലപ്പോൾ വൈകുന്നേരം ഒരു പ്രാവശ്യം വിളിക്കാൻ വരും. പിന്നെ കൂട്ടങ്ങളായി പഠിക്കാൻ പോവുകയാണ്. ഇന്ന് ആ കാലമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മക്കൾ നമ്മളെ ഓടിക്കും. അതുകൊണ്ടേ അധികം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: കാലത്തിന്റെ സഞ്ചാര പദങ്ങളൊക്കെ പറയുമ്പോൾ മറക്കാനാവാത്ത ചിലതുകൂടി പറഞ്ഞു പോകണമല്ലോ. മനുഷ്യ ജീവിതത്തിന്റെ സ്നേഹവും സന്തോഷമൊക്കെ നമുക്കായി കരുതിയ നമ്മളെ ഒരുക്കി വിട്ട മാതാപിതാക്കൾ, നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിൽ കൊണ്ടാക്കിയവർ, നമ്മൾ പോകാതെ മടി പിടിച്ചു നിന്നപ്പോൾ, ഒരു പക്ഷേ അച്ഛൻ ശാസിച്ചപ്പോൾ സങ്കടത്തോടെ ഒന്നും പറയില്ലേ എന്ന് പറഞ്ഞ അമ്മയുടെ മുഖവും അമ്മൂമ്മയുടെ മുഖവും, അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരെ കൂടി നമ്മുടെ മുന്നിലൂടെ പ്രവേശന ഉത്സവവേളയിൽ കടന്നു പോകാറുണ്ട്. പഠിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കയറി വീഴുന്നവർ, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളറിയാതെ നമുക്ക് വേണ്ടി സങ്കടപ്പെട്ടവർ, അവർ നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ജീവിതമോ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളതാണ്, അവർക്ക് എന്തെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ വിരലെണ്ണാവുന്ന കുട്ടികളെങ്കിലും വളരെ സമ്പന്നതയുടെ അടയാളമായി സ്കൂളിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് സങ്കടം തോന്നിയിട്ടുണ്ടോ? അറിയില്ല. ചോദിക്കാൻ ഇനി അവർ നമ്മുടെ ഒപ്പമില്ലല്ലോ. പള്ളിക്കാട്ടിൽ പോയി ചോദിച്ചാലും ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഹൃദയത്തിൽ കണ്ണിൽ നിന്ന് മുതിർന്ന് വീഴുന്ന മണികൾ പോലെ നമ്മൾ തന്നെ അനുഭവിക്കണമെന്നതിനപ്പുറത്ത് മറുപടി പറയാൻ അവരില്ല. ചിലരോടൊക്കെ സങ്കടം പോലും പറഞ്ഞു തീർക്കാനാവാതെയാണ് കടന്നു പോയത്. അവരെ കൂടി ഓർക്കണം ഈ പ്രവേശന ഉത്സവത്തിൽ. അവർ നൽകിപ്പോയ തുടർച്ചയാണ് നമ്മൾ ഇന്നും തലമുറയിലൂടെ തുടരുന്നത്. നമ്മൾ അമ്മയായപ്പോൾ, ഇന്നലകളിൽ നമ്മൾ മകളായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ആയവരെ, അമ്മൂമ്മയും അപ്പൂപ്പനുമായവരെ, ഉപ്പയും ഉമ്മയുമായവരെ ഒക്കെ ഓർത്തെങ്കിലേ ഈ നിമിഷങ്ങൾ പൂർണ്ണമാകും. ഒരു പക്ഷേ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ സ്വർഗലോകത്ത് എവിടെയെങ്കിലും ഇരുന്ന് ശബ്ദങ്ങളായി കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ. പരലോകം വിശാലമാകട്ടെ.
1: Stay tuned, Radio 91.2.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: കൃത്യം 4 മണിയായിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മഴയത്ത് കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. വേഗം തന്നെ വിളിച്ചോളൂ എന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോ മഴ, ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം മഴയാകും. കാരണം ഇനി കാലവർഷത്തിന്റെ ഒരു സമയമാണല്ലോ അല്ലെ. നമ്മുടെ കൊച്ചു കൂട്ടുകാർ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കൊക്കെ എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ല മഴയൊക്കെ നനഞ്ഞ് വീട്ടിലേക്ക് എത്തി ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ ഉറപ്പായിട്ടൊരു പാട്ടൊക്കെ ആസ്വദിക്കാതെ വിളിക്കാം. നമ്പർ അറിയാലോ. അപ്പം നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നല്ല മഴയാണല്ലേ? അപ്പൊ ഈ ഒരു മഴയത്ത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ വേഗം തന്നെ ചോദിക്കാം. 9544700912 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാം. അപ്പൊ ദേ നമുക്ക് കുറേയേറെ മെസ്സേജസ് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗോപിക ചേച്ചി, ഗുഡ് ഈവനിങ്. എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? ഞാൻ അവന്തികയാണ്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, അപ്പോൾ എനിക്കൊരു പാട്ട് കേൾക്കണമെന്ന് തോന്നി. ഇവിടെ നല്ല മഴയാണ്, അവിടെ മഴയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവന്തിക മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന പാട്ട് ബേബി ഡോൾ, മലയാളം വേർഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാട്ടോ. കൂടെ തന്നെ സൽമാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് സൽമാൻ, എനിക്ക് കേസറിയ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും രണ്ട് പാട്ടുകൾ നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
7: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

യെസ് ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. പ്രിയപ്പെട്ട പാട്ടുകളുടെ ഇടവുമായി ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദേ നമുക്ക് അടുത്ത കോളർ ഉണ്ട് ലൈനിൽ, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? സജീവ്. എന്ത് ചെയ്യുന്നു? ഓക്കെ, മഴയൊക്കെ ഉണ്ടോ ചേട്ടാ അവിടെ? നല്ല ഗംഭീര മഴയാണല്ലേ. ഓക്കെ, ഇനി ഏത് പാട്ട് വേണം? ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. നല്ലൊരു പാട്ടാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. എനിക്ക് മാത്രമല്ല, ഈ ഒരു പാട്ട് ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലേ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ ഒരു പാട്ട് കേൾക്കാം. കൂടെ തന്നെ ചാത്തന്നൂരിൽ നിന്ന് രാജീവ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് റെഡ് ചില്ലീസ് എന്ന ചിത്രത്തിലെ രഞ്ജിനി ജോസ് പാടിയ, റീതയും രഞ്ജിനി ജോസും പാടിയ മഴ പെയ്യണ് എന്ന പാട്ടാണ്. ഈ പാട്ട് മഴ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾക്കാം. മഴയാകുമ്പോൾ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഇതുപോലെയുള്ള കുറേയേറെ പാട്ടുകളുണ്ട്. ചിലപ്പോൾ അടിപൊളി പാട്ടുകളാകാം, ചിലപ്പോൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സ് ആകാം, ചിലപ്പോൾ മെലഡീസ് ആകാം. എന്തായാലും മനോഹരമായ ഒരുപാട് പാട്ടുകളുണ്ട്. നിങ്ങളുടെ ആ ബക്കറ്റ് ലിസ്റ്റിലുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടത്തെ ഇപ്പോൾ നമുക്ക് ആസ്വദിക്കാം. 9544700012 ഇതാണ് നമ്പർ, വേഗം വിളിച്ചോളൂ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

കാലത്തിന്റെ സഞ്ചാര പദങ്ങളൊക്കെ പറയുമ്പോൾ മറക്കാനാവാത്ത ചിലതുകൂടി പറഞ്ഞു പോകണമല്ലോ. മനുഷ്യ ജീവിതത്തിന്റെ സ്നേഹവും സന്തോഷമൊക്കെ നമുക്കായി കരുതി നമ്മളെ ഒരുക്കി വിട്ട മാതാപിതാക്കൾ, നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിൽ കൊണ്ടാക്കിയവർ, നമ്മൾ പോകാതെ മടി പിടിച്ചു നിന്നപ്പോൾ, ഒരു പക്ഷേ അച്ഛൻ ശാസിച്ചപ്പോൾ സങ്കടത്തോടെ ഒന്നും പറയില്ലേ എന്ന് പറഞ്ഞ അമ്മയുടെ മുഖവും അമ്മൂമ്മയുടെ മുഖവും, അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരെ കൂടി നമ്മുടെ മുന്നിലൂടെ പ്രവേശന ഉത്സവവേളയിൽ കടന്നു പോകാറുണ്ട്. പഠിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കയറി വീഴുന്നവർ, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളറിയാതെ നമുക്ക് വേണ്ടി സങ്കടപ്പെട്ടവർ, അവർ നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ജീവിതമോ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളതാണ്, അവർക്കെന്തെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ വിരലിലെണ്ണാവുന്ന കുട്ടികളെങ്കിലും വളരെ സമ്പന്നതയുടെ അടയാളമായി സ്കൂളിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് സങ്കടം തോന്നിയിട്ടുണ്ടോ? അറിയില്ല. ചോദിക്കാൻ ഇനി അവർ നമ്മുടെ ഒപ്പമില്ലല്ലോ. പള്ളിക്കാട്ടിൽ പോയി ചോദിച്ചാലും ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഹൃദയത്തിൽ കണ്ണിൽ നിന്ന് മുതിർന്ന് വീഴുന്ന മണികൾ പോലെ നമ്മൾ തന്നെ അനുഭവിക്കണമെന്നതിനപ്പുറത്ത് മറുപടി പറയാൻ അവരില്ല. ചിലരോടൊക്കെ സങ്കടം പോലും പറഞ്ഞു തീർക്കാനാവാതെയാണ് കടന്നു പോയത്. അവരെ കൂടി ഓർക്കണം ഈ പ്രവേശന ഉത്സവത്തിൽ. അവർ നൽകിപ്പോയ തുടർച്ചയാണ് നമ്മൾ ഇന്നും തലമുറയിലൂടെ തുടരുന്നത്. നമ്മൾ അമ്മയായപ്പോൾ, ഇന്നലകളിൽ നമ്മൾ മകളായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ആയവരെ, അമ്മൂമ്മയും അപ്പൂപ്പനുമായവരെ, ഉപ്പയും ഉമ്മയുമായവരെ ഒക്കെ ഓർത്തെങ്കിലേ ഈ നിമിഷങ്ങൾ പൂർണ്ണമാകും. ഒരു പക്ഷേ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ സ്വർഗലോകത്ത് എവിടെയെങ്കിലും ഇരുന്ന് ശബ്ദങ്ങളായി കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ. പരലോകം വിശാലമാകും.

0: സർവമായ എന്ന മൂവിയിലെ മനോഹരമായ ഒരു പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേട്ടത്. ഈ ഒരു പാട്ട് വളരെ ഹിറ്റായിരുന്നു. ഇപ്പോഴും റീൽസിലൊക്കെ ഈ ഒരു പാട്ട് വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാം. വിളിക്കാം 9544709912 എന്ന നമ്പറിലേക്ക്, സെയിം നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പ് ആക്റ്റീവ് ആണ്. നമുക്ക് അടുത്ത കോളർ ഇതാ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. രേവതി, എന്തുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ?
1: മഴയാ.
0: അപ്പൊ ഈ മഴയത്ത് ചായ ഒക്കെ കുടിച്ചോ? ഏത് പാട്ടാ വേണ്ടത്? വാഴാറ്റൂവിലെ പാട്ട്, കൂടപ്പിറപ്പ് ആ പാട്ടാണോ? ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. ഷിയാസ് കായംകുളത്ത് നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. കുട്ടേട്ടൻ എന്ന മൂവിയിലെ മധുമാസ പൊന്നിൽ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പാട്ടും കൂടി കേൾക്കാം. കേട്ടതിന് ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: മനരതിയിൽ സുമഹൃദയം ഹിമകര സുഖരാഗധാരയാടിയാടി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

തിരികെ എത്താം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് തേന്മാവിൻ കുമ്പത്ത് എന്ന മൂവിയിലെ കള്ളിപ്പൂങ്കുയിലെ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ നല്ല അടിപൊളി ഒരു പാട്ടാണല്ലേ, എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. കൂടെ തന്നെ നമുക്ക് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രതീഷാണ്. ഹായ് ഗോപിക, ഞാൻ രതീഷാണ്. മഴയൊക്കെ ഉണ്ടോ, സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു, നല്ല മഴയുണ്ട്. എനിക്ക് വേണ്ട പാട്ട് വണ്ണാത്തി പുള്ളിനോ ദൂരെ എന്ന പാട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് ഏതാണ്, വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ അല്ലെങ്കിൽ വിളിച്ചോളൂ 9544700912 എന്ന നമ്പറിലേക്ക്.

വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. 9544700912 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വിളിക്കാം, മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ദീപാണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും കേൾക്കാമല്ലോ. ഇത് എൻ്റെ ലവറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സോങ് ആണ് ഗോപിക. ഈ പാട്ട് എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പാട്ടിതാണ്, ഗ്രാമഫോൺ എന്ന മൂവിയിലെ എന്തേ ഇന്നും വന്നില്ല. ഈ പാട്ട് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എത്ര മനോഹരമായ ഒരു പാട്ടാണല്ലേ. അപ്പോൾ സൂപ്പർ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം, പിന്നെ ലവറുടെ പേരും കൂടി വെക്കാമായിരുന്നു. എനിവേ, നമുക്കിതേ അടുത്ത ഒരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. നീതുവാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപിക, എനിക്ക് നിറം എന്ന മൂവിയിലെ മിന്നിത്തെന്നും എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ? മഴയൊക്കെ അല്ലേ, നല്ലൊരു പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നല്ലൊരു പാട്ടാണ്, നമുക്ക് കേൾക്കാം അല്ലേ. കേട്ടിട്ട് വേഗം തിരികെ എത്താം.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐ സി യു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: നിർത്തി നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞ് 27 മിനിറ്റുകളാണ് പിന്നിട്ടിരിക്കുന്നത്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനം അഞ്ജലിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ദേ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ പുതിയ കാവിൽ നിന്നും മനുവാണ്. എനിക്ക് ചന്ദ്രോത്സവം എന്ന മൂവിയിലെ ആരാരും കാണാതെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്. തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. കൂടെ തന്നെ കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ആരാ വിളിക്കുന്നത്?
1: അതുല്യ.
0: എവിടെ നിന്ന് വിളിക്കുന്നു അതുല്യ? എന്തൊക്കെയുണ്ട് അതുല്യ വിശേഷങ്ങൾ? ഓച്ചിറയിൽ മഴയുണ്ടോ? അതുല്യ എന്തായിരുന്നു, പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാണ്? ഓക്കെ, അപ്പോ മഴയൊക്കെ നനഞ്ഞിട്ടാണോ വീട്ടിലേക്ക് വന്നത്? അപ്പൊ വന്നപ്പോ അമ്മ എന്താണ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അമ്മയോട് പറയാറുണ്ടോ, അമ്മ എനിക്ക് അതുണ്ടാക്കി വെക്കണേ, എനിക്ക് ലഞ്ചിന് ഉച്ചക്കലത്തേക്ക് ഇന്ന സ്പെഷ്യൽ കറി ഉണ്ടാക്കണേ എന്നൊക്കെ പറയാറുണ്ടോ? എന്നിട്ട് അമ്മ പ്രിപ്പയർ ചെയ്ത് തരാറുണ്ടോ? ഇനി ഏത് പാട്ട് വേണം?
1: ഓക്കെ,
0: നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോ പാട്ട് കേൾക്കാം.

0: ചേച്ചി, എന്റെ ഒരു സിമ്പിൾ ഐഡിയ ഉണ്ട്. നമുക്കേ ഒരു ശാസ്ത്രജ്ഞനെ വിളിച്ചെടുത്തിട്ട് ഒരു ഇലക്ട്രിക് കസേര ഉണ്ടാക്കിട്ട് അതിന്റെ ഒക്കെ ഇയാളെ കയറ്റിട്ട് അങ്ങോട്ട് ഭസ്മം പോയി കളഞ്ഞാലാ. എങ്ങനെ
1: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
2: പിന്നെ തീർച്ചയായും വാങ്ങണം.
1: എവിടെ നിന്ന് വാങ്ങാനാ?
2: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെയാകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
1: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
2: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഒരു സൊല്യൂഷൻ ഉണ്ട്.
7: എന്താ സൊല്യൂഷൻ?
8: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ് ബാക്ക് അഗൈൻ ആൻഡ് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരി. ഇതാ നമുക്ക് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, ഞാൻ ഗോപികയല്ലേ?
0: അതെല്ലോ, ഇതാരാണ്?
1: ഇത് തിരുനാപ്പള്ളി ഒട്ടത്തി നിൽക്കുന്ന അനിൽകുമാർ.
0: എന്തുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ?
1: മഴയുള്ള ഇപ്പതാണ്, നല്ലൊരു കാറ്റടിക്കും, മൊത്തം ഇവിടെ എല്ലാം പോയി, മൂന്നാലൂടെ ദേഹവും എല്ലാം പോയി. നല്ലൊരു കാറ്റായിരുന്നു.
0: ആണോ? മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, കാറ്റും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇനി ഏത് പാട്ടാ ചേട്ടാ വേണ്ടത്?
1: പാട്ട് നമ്മുടെ കുട്ടയം കുഞ്ഞിലെ രാവിൽ.
0: നല്ലൊരു പാട്ടാണ്, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബൈ. കൂടെ തന്നെ നമുക്ക് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് കുവൈറ്റിൽ നിന്നാണ് കേട്ടോ. ഹായ്, ഞാൻ കുവൈറ്റിൽ നിന്ന് നാസറാണ്. പാലക്കാടുള്ള വിവേകിന് വേണ്ടി മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാമല്ലോ. ഈ ഒരു പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് വിവേകിനാണ് കേട്ടോ. അപ്പോൾ പാട്ട് കേൾക്കാം.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. നമ്മൾ ലാസ്റ്റ് കേട്ടത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന മൂവിയിലെ മനോഹരമായ ഒരു പാട്ടായിരുന്നു. ഈ ഒരു പാട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിരഞ്ജനയാണ്. ഹായ് ഗോപിക, എനിക്ക് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ പാട്ട് കേട്ടുവെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് തൽക്കാലം രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂവെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പയെടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
0: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യം വച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 507,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
0: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേതു ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പൊതു സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
0: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19 സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
0: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ രണ്ടു ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ രണ്ട് ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവ ഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് മനുഷ്യർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂട്ടത്തിലൊക്കെയുള്ള ചില മനുഷ്യർ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. അത് കുടുംബത്തിലും നാട്ടിലും പ്രവർത്തിക്കുന്ന മേഖലയിലുമൊക്കെ അവർക്ക് ഗുണപരമായ ഒരുപാട് സഹായങ്ങൾ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അധ്വാനം കൊണ്ട്, സാമ്പത്തികം കൊണ്ട് ഒക്കെ ചെയ്യാറുണ്ട്. ആ ചെയ്യുന്നതിന് ചിലർക്കൊക്കെ വലിയ ആവേശവുമാണ്. അവരവർക്ക് ഒരുപാട് പോരായ്മകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്കായി അതൊക്കെ മറക്കുന്ന ചില മനുഷ്യരുടെ ലഹരി കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും അധ്വാനിക്കുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അത്തരം മനുഷ്യരെ പോലും നിരാശപ്പെടുത്തുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരുടെ കാര്യം മറ്റൊന്നുമല്ല, നാം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഇതിനിടയിൽ ഒരു ചെറിയ വീഴ്ച നമ്മുടെ ഭാഗത്തുനിന്ന് വന്നുപോയാൽ ആരെയാണോ സഹായിച്ചത് അവരും, ആരാണോ നന്മ ചെയ്തപ്പോൾ നിശബ്ദമായി നിന്നത് അവരെല്ലാവരും കൂടി ഈ ചെയ്യുന്നവന്റെ മേലെ ചാടി വീഴും. പിന്നെ അവനെക്കുറിച്ച് പറയാത്ത അപവാദങ്ങളില്ല, കഴിയുന്നത് പോലെയൊക്കെ ചെയ്തു കളയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഇത് മനുഷ്യരുടെയും മനുഷ്യ സമൂഹത്തിന്റെയും ഒരു പ്രത്യേകതയാണ്. എന്തെല്ലാം നന്മകൾ നാം ചെയ്യുന്നു ആ ചാടി വീഴും. പിന്നെ അവനെക്കുറിച്ച് പറയാത്ത അപവാദങ്ങളില്ല, കഴിയുന്നത് പോലെയൊക്കെ ചെയ്തു കളയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഇത് മനുഷ്യരുടെയും മനുഷ്യ സമൂഹത്തിന്റെയും ഒരു പ്രത്യേകതയാണ്. എന്തെല്ലാം നന്മകൾ നാം ചെയ്യുന്നു ആ ചാടി വീഴും. പിന്നെ അവനെക്കുറിച്ച് പറയാത്ത അപവാദങ്ങളില്ല, കഴിയുന്നത് പോലെയൊക്കെ ചെയ്തു കളയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഇത് മനുഷ്യരുടെയും മനുഷ്യ സമൂഹത്തിന്റെയും ഒരു പ്രത്യേകതയാണ്. എന്തെല്ലാം നന്മകൾ നാം ചെയ്യുന്നു ആ ചാടി വീഴും. പിന്നെ അവനെക്കുറിച്ച് പറയാത്ത അപവാദങ്ങളില്ല, കഴിയുന്നത് പോലെയൊക്കെ ചെയ്തു കളയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഇത് മനുഷ്യരുടെയും മനുഷ്യ സമൂഹത്തിന്റെയും ഒരു പ്രത്യേകതയാണ്. എന്തെല്ലാം നന്മകൾ നാം ചെയ്യുന്നു ആ ചാടി വീഴും. പിന്നെ അവനെക്കുറിച്ച് പറയാത്ത അപവാദങ്ങളില്ല, കഴിയുന്നത് പോലെയൊക്കെ ചെയ്തു കളയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഇത് മനുഷ്യരുടെയും മനുഷ്യ സമൂഹത്തിന്റെയും ഒരു പ്രത്യേകതയാണ്. എന്തെല്ലാം നന്മകൾ നാം ചെയ്യുന്നു ആ ചാടി വീഴും. പിന്നെ അവനെക്കുറിച്ച് പറയാത്ത അപവാദങ്ങളില്ല, കഴിയുന്നത് പോലെയൊക്കെ ചെയ്തു കളയും. ഇവിടെ